0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ ശ്രോതാക്കൾ ശ്രവിച്ചത് സൂറത്തുൽ ഹദീദ് മുതൽ സൂറത്തുൽ ജുമുഅ വരെ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരിഅ മുഹമ്മദ് അയ്യൂബ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات ويدخلكم

0: ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين.
1: جزاكم الله خيرا. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായം സൂറ അത്തഹരീം 6 മുതൽ 12 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തു ഖാഫ്, സൂറത്തു ദാരിയാത്ത്, സൂറത്തു തൂർ, സൂറത്തു നജും, സൂറത്തു റഹ്മാൻ, സൂറത്തു വാഖിയ, സൂറത്തു ഹദീദിലെ ആദ്യത്തെ 19 ആയത്തുകൾ ഇവയുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അൽ അജ്മി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم

أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم نحن

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പാരായണ പഠനം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്ത് മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: الحمد لله رب العالمين الصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തുൽ മുത്തഫിഫീനാണ്, നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. വൈലുല്ലിൽ വൈലുൻ തൻവീന് ശേഷം ലാമാണ്. ഇദ്ഗാം ബിലാഗുന്ന الذين اذا اكتالوا على الناس يستوفون اذا قالوهم او وزنوهم واو 2 واو എന്നു സ്വാഭാവികമായിട്ടും ഇരട്ടിപ്പിച്ച് ഓതുക. അല യഗുന്നു ഉലൈക മദ് മുത്തസിൽ അന്നഹും മബഉസ് അന്നഹും രണ്ട് മീം ഒന്നിച്ച് അറിയാലോ. ലിയൗമിൻ അലീം ഇളഹാറാണ്. യൗമ യഖൂമു الناس لرب العالمين കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ല ഇന്ന മദ് മുൻഫസിൽ, പിന്നെ ഫുജ്ജാരി ഇറാഖ് കസർ അറിയാലോ തർക്കിക്ക്. ഒമാ അത് റാഖ് മാ സിജീൻ കിതാബും മർക്കും തൻവീന് ശേഷം മീമാണ്. മീമ് ഇരട്ടിപ്പിച്ച് കൊന്നത്തോടു കൂടി ഓതുക. വൈലുൽ വൈലുയ്യൗമ ഇതിൻ വൈലുയ്യ തൻവീന് ശേഷം യാ ഇരട്ടിപ്പിച്ച് കൊന്നത്തോടു കൂടി. ഇദ്ഗാം ബി ഗുന്ന ഇബ്നു യൗമ ഇദില്ലിൽ ഇദ്ഗാം ബിലാഗുന്ന അല്ലദീന യകദിബൂന ബിയൗമിദ്ദീൻ മാ യകദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. ഇൽഹാറാണ്. തൻവീന് ശേഷം ഹംസ. آياتنا قال أساطير الأولين كلا بل ران على قلوبهم قلوبهم ما كانوا يكسبون كلا إنهم عن ربهم عن ربهم نون ساكن الشيشم رام راءنا راء ارتبك ونط الله يومئذ لا أدوان تنه إذا غام بلا غنى صال الجحيم ثم يقال هذا الذي كنتم نون ساكن الشيشم طاءنا كلا إن ان كتاب الابرار لفي عليين اما ادراك ما عليون كتاب مرقوم تنوين شاشه ميم ارتبيكوا اشهده المقربون كلا ان اشهده المقربون ان الابرار لفي نعيم على الارائك مد متصل ينظرون نون ساكن شاشه الله ضاءن اخفاء نايتمنيكوا تعرف في وجوههم نظره النعيم يسقون من رحيق نون ساكن الشراء من رحيق رحيق مختوم اذو ادغام بغنى ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب نون ساكن الشياء ان الذين اجرموا كانوا من الذين امنوا يضحكون واذا مروا بهم يتغامزون واذا انقلبوا الى اهلهم ഇൻഖലബു നൂൻ സാക്കിനു ശേഷം ഖാഫാണ്. ഗുന്നത്തോടു കൂടി ഇഖ്ഫാ ഇൻഖലബു വീണ്ടും വരുന്നുണ്ട്. ഇദാ റഔഹും ഖാലൂ ഹാദാ ഇന്നഹാ

0: ഉലായി രണ്ട് മദ്ദ്, ലളുഅല്ലൂൻ മദ്ദ് ലാസിമാണ്, നന്നായിട്ട് ആറോ ഏഴോ ഹർക്കത്ത് ഉച്ചരിക്കണം. അമ ഉർസിലു മദ് മുംഫസിൽ അലൈഹിം ഹാഫിദീൻ ഫല്യോമീന കാനു കുഫാരി ഹക്കൂൻ അലൽ അറായിക്ക് മദ് മുത്തസിൽ യന്ദുറൂൻ യഖ്ഫാ ഹൽസുബിബൽ കുഫാറു മക്കാനിയാൽ. നമുക്ക് ഓതാം. أعوذ بالله من الشيطان الرجيم
1: أعوذ بالله من الشيطان الرجيم
0: بسم الله الرحمن الرحيم.

0: ഇൻഷാല്ലാ സൂറത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാരായണം ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. നമ്മൾ ഇന്ന് പഠിച്ച സൂറ മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 109 മുതൽ 113 കൂടിയ വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത് 22 മുതൽ 65 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഈ പാരായണം ചെയ്ത് നൽകിയത് മാഹിർ അൽ മുഅ്ഖിലി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശ്വവിഖ്യാതങ്ങളായ ഖുർആൻ തഫ്സീറുകൾക്കൊപ്പം ചേർത്ത് പറയാൻ മലയാളികൾക്ക് ഒരേ ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, അതാണ് മർഹൂം അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം. ഈ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ 27 അധ്യായം സൂറത്തു നംലിലെ 45 മുതൽ 58 വരെ വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ അടിസ്ഥാനമാക്കി നാം കേട്ടു തുടങ്ങുന്നു.
3: വചനം 15.
4: ഹൽ അറ്റാക്ക, നിനക്ക് വന്നിരിക്കുന്നുവോ? ഹദീസു മൂസ, മൂസായുടെ വർത്തമാനം, വിഷയം.
5: ഹൽ അറ്റാക്ക ഹദീസു മൂസ,
4: നബിയെ, നിനക്ക് മൂസായുടെ വർത്തമാനം വന്നിരിക്കുന്നുവോ?
3: വചനം 16.
4: ഇസ്നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ്. ബിൽ വാദിൽ മുഖദ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ചു. തുവാ, അതായത് തുവാ, തുവാ എന്ന.
5: ഇസ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ,
4: അതായത് തുവാ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം.
3: വചനം 17.
4: ഇദ്ഹബ്, നീ പോകുക. ഇല ഫിർഔൻ, ഫിർഔന്റെ അടുക്കലേക്ക്. ഇന്നഹു തഗാ, നിശ്ചയമായും അവൻ അതിരുവിട്ടിരിക്കുന്നു, ധിക്കാരം മുഴുത്തിരിക്കുന്നു.
5: ഇദ്ഹബ് ഇല ഫിർഔൻ ഇന്നഹു തഗാ,
4: നീ ഫിർഔന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ ധിക്കാരത്തിൽ അതിരു കവിഞ്ഞിരിക്കുന്നു.
3: വചനം 18.
4: ഫഖുൽ, എന്നിട്ടു പറയുക. ഹൽ ലക, നിനക്ക് ഉണ്ടോ? ഒരുക്കം, തയ്യാർ, ആവശ്യം ഉണ്ടോ? ഇല അൻ തസക്ക, നീ പരിശുദ്ധി പ്രാപിക്കുവാൻ, നന്നായിത്തീരാൻ.
5: ഫഖുൽ ഹൽ ലക ഇല അൻ തസക്ക,
4: എന്നിട്ട് പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമുണ്ടോ?
3: വചനം 19.
4: വഅഹ്ദിയക, ഞാൻ നിനക്കു മാർഗദർശനം നൽകുവാനും. ഇല റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. ഫതഖ്ഷ, അങ്ങനെ നീ ഭയപ്പെടുവാനും.
5: വഅഹ്ദിയക ഇല റബ്ബിക ഫതഖ്ഷ,
4: നിന്റെ റബ്ബിങ്കലേക്ക് ഞാൻ നിനക്കു മാർഗദർശനം നൽകുകയും അങ്ങനെ നീ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിനും ഒരുക്കമുണ്ടോ?
6: സീനാ പർവ്വതത്തിലെ തുവാ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച വിവരം സൂറത്ത് തോഹയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സംസാരത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്നത്.
3: വചനം 20.
4: ഫഅറാഹു, അങ്ങനെ അദ്ദേഹം അവനു കാട്ടിക്കൊടുത്തു. അൽ ആയത്തൽ കുബറ, വമ്പിച്ച ദൃഷ്ടാന്തം.
5: ഫഅറാഹുൽ ആയത്തൽ കുബറ,
4: അങ്ങനെ അദ്ദേഹം അവന് ആ വമ്പിച്ച ദൃഷ്ടാന്തം കാട്ടിക്കൊടുത്തു.
3: വചനം 21.
4: ഫകദബ, അപ്പോൾ അവൻ വ്യാജ്യമാക്കി. വഅസാ, അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്തു.
5: ഫകദബ വഅസാ,
4: എന്നാൽ അവൻ വ്യാജ്യമാക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു.
3: വചനം 22.
4: തുമ്മ അദ്ബറ, പിന്നെ അവൻ പിന്നോക്കം പോയി, പിന്നിട്ടു. യസ്ആ, പരിശ്രമിച്ചുകൊണ്ട്.
5: തുമ്മ
4: പിന്നീട് അവൻ എതിരായ പരിശ്രമം നടത്തിക്കൊണ്ട് പിന്നോട്ട് പോയി.
3: വചനം 23.
4: ഫഹശറോ, അങ്ങനെ അവൻ ശേഖരിച്ചു, ഒരുമിച്ചു കൂട്ടി. ഫനാദ, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, പ്രഖ്യാപിച്ചു. അങ്ങനെ അവൻ തന്റെ ആൾക്കാരെ ശേഖരിച്ചു, എന്നിട്ട് വിളിച്ചു പ്രഖ്യാപിച്ചു.
3: വചനം 24.
4: ഫഖാല, അവൻ പറഞ്ഞു, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അൽ അഅല, ഏറ്റവും ഉന്നതനായ.
5: ഫഖാല അന റബ്ബുക്കുമുൽ അഅല,
4: അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബാകുന്നു.
6: മൂസ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യത്തെയും പ്രബോധനത്തെയും നിഷേധിക്കുകയും അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി ഫിർഔൻ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒടുക്കം ജനമധ്യേ അവരുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് താൻ തന്നെയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയുന്നില്ല എന്നും അവൻ അവരോട് പറയുകയുണ്ടായി. സൂറത്തുൽ ഖസസ് 38. ഫിർഔനിന്റെ ഔദ്ധത്യവും ധിക്കാര മനസ്ഥിതിയും എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. ഇതെല്ലാം വകവെച്ചു കൊടുക്കുമാറ് ആ ജനതയിൽ അവനുണ്ടായിരുന്ന സ്വാധീനവും പ്രതാപവും ഇതിൽ നിന്ന് അനുമാനിക്കാവുന്നതുമാണ്.
3: വചനം 25.
4: ഫഅഖദഹു, അപ്പോൾ അവനെ പിടിച്ചു ശിക്ഷിച്ചു. അല്ലാഹു അല്ലാഹു, നകാല, ശിക്ഷാ നടപടിയായി, തടവായിട്ടു, വിലങ്ങായിട്ടു. അൽ ആഖിറത്തി, അവസാനത്തേതിൻ്റെ, പരലോകത്തിൻ്റെ. വൽ ഊല, ആദ്യത്തേതിൻ്റെയും ഇഹലോകത്തിൻ്റെയും.

0: ആദ്യ ലോക അഥവാ ഇഹലോകത്തിന്റെയും ശിക്ഷാ നടപടിയായി പിടിച്ചു ശിക്ഷിച്ചു.
1: വചനം 26.
2: ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലഇബ്റത്തൻ, ഒരു ചിന്താപാഠം, ഗുണപാഠം. ലിമൻ യഖ്ഷ, ഭയപ്പെടുന്നവർക്കു.
3: ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിമൻ യഖ്ഷ,
0: നിശ്ചയമായും ഭയപ്പെടുന്നവർക്ക് അതിൽ ഒരു വലിയ ചിന്താപാഠമുണ്ട്.
4: നൈൽ നദിയിൽ വെച്ച് അവൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലപ്പെട്ടു. ഇത് ഇഹത്തിൽ വെച്ച് ലഭിച്ച ശിക്ഷയാണ്. തുടർന്ന് പരലോകത്ത് നരകത്തിൽ അഗ്നിശിക്ഷയും. ഒരു മഹാസാമ്രാജ്യത്തിന്റെ സർവാധിപതിയായിരുന്ന ഫിറഔനിന്റെ അതിദാരുണമായ പര്യവസാനത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആർക്കും വമ്പിച്ച പാഠമുണ്ടെന്ന് തീർച്ച തന്നെ.
1: വചനം 27.
2: അഅൻതും, നിങ്ങളാണോ, അഷദ്ദു, കൂടുതൽ ശക്തമായവർ, പ്രയാസപ്പെട്ടവർ. ഖൽഖൻ, സൃഷ്ടിയിൽ, സൃഷ്ടിക്കപ്പെടുവാൻ. അമിസ്സമാഉ, അതല്ല ആകാശമോ. ബനഹ, അതവൻ സ്ഥാപിച്ചിരിക്കുന്നു.

0: സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ അതല്ല ആകാശമോ? അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു.
1: വചനം 28.
0: റഫ, അവൻ ഉയർത്തി. സംകഹ, അതിന്റെ മേൽഭാഗം, ഉപരിഭാഗം. ഫസവ്വാഹ, അങ്ങനെ അതിനെ ശരിപ്പെടുത്തി.
2: റഫ സംകഹ ഫസവ്വാഹ,
0: അതിന്റെ മേൽഭാഗം അവൻ ഉയർത്തി, അങ്ങനെ അതിനെ പരിപൂർണമായി ശരിപ്പെടുത്തി.
1: വചനം 29.
0: വഅഗ്തശ, അവൻ ഇരുട്ടിയതാക്കുകയും ചെയ്തു. ലൈലഹ, അതിന്റെ രാത്രിയെ. വഅഖ്റജ, പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. ദുഹാഹ, അതിന്റെ വെളിച്ചം, പ്രഭ.
2: വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ,
0: അതിലെ രാത്രിയെ അവൻ ഇരുട്ടിയതാക്കുകയും അതിലെ വെളിച്ചം അഥവാ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: വചനം 30.
0: വൽ അർദ, ഭൂമിയെയും. ബഅദദാലിക, അതിനുശേഷം. ദഹാഹ, അതിനെ അവൻ പരത്തി, വിധാനം ചെയ്തു.
2: വൽ അർദ ബഅദദാലിക ദഹാഹ,
0: ഭൂമിയെ അതിനുശേഷം അവൻ പരത്തി വിധാനിക്കുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 31.
0: അഖ്റജ, പുറപ്പെടുവിച്ചു. മിൻഹ, അതിൽ നിന്ന്. മാഅഹ, അതിലെ വെള്ളം. വമറഅഹ, അതിലെ മേച്ചിൽ സ്ഥലവും മേയുന്ന സ്ഥലവും.
2: അഖ്റജ മിൻഹ മാഅഹ വമറഅഹ,
0: അതിൽ നിന്ന് അതിലെ ഉറവു ജലവും അതിലെ മേച്ചിൽ സ്ഥലവും അഥവാ സസ്യലതാദികളും അവൻ പുറപ്പെടുവിച്ചു.
1: വചനം 32.
0: വൽ ജിബാല, മലകളെയും. അർസാഹ, അവയെ അവൻ ആണിയിട്ടു, ഉറപ്പിച്ചു.
2: വൽ ജിബാല അർസാഹ,
0: മലകളെയും അതിൽ ആണിയിട്ടുറപ്പിച്ചു.
1: വചനം 33.
0: മറ്റാൻ, ഉപയോഗത്തിനായിട്ട്. ലക്കും, നിങ്ങൾക്ക്. വലി അനാമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും.
2: മതാഅല്ലക്കും വലി അനാമിക്കും,
0: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
3: ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം നൽകുവാനും പരലോകമെന്ന മറ്റൊരു ലോകം സൃഷ്ടിക്കുവാനും കഴിയാതെ വരുമോ? ആലോചിച്ചു നോക്കുക. നിത്യസത്യങ്ങളാകുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു നംലിലെ 45 മുതൽ 58 വരെ വചനങ്ങളെ ആസ്പദമാക്കി മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽഹാഫിദ് സലാഹ് അൽഹാഷി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: الجبال نصفت.
1: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
0: والمرسلات عرفا.
1: ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
0: ഫൽആസിഫാതി അസ്ഫ.
1: ഫൽആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
0: വന്നാശിറാതി നശ്റ. വന്നാശിറാതി നശ്റ,
1: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
0: ഫൽഫാരിഖാതി ഫർഖ.
1: ഫൽഫാരിഖാതി ഫർഖ. ഫർഖ, ഖാഫിന് പകരം കാഫാകുന്നത്, ഫർഖോ. ഇങ്ങനെ ഫർഖോ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഹ്റജ് ഫൽ
0: ഫാരി ഖാതി ഫർഖോ
1: എന്ന് തന്നെ പറയുക.
0: ഫൽമുൽഖിയാതി ദിക്റ.
1: ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്.
0: عذرا او نذرا. عذرا او نذرا.
1: عين പകരം ഹംസ. عذرا او نذرا. عذرا എന്നല്ല പറയേണ്ടത്,
0: عذرا. عذرا او نذرا. انما توعدون لواقع.
1: ഇതിൽ لواقع وقف ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
0: فاذا النجوم طمست.
1: فإذا النجوم طمست. طو طمست, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വനുച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
0: വഇദസ്സമാഉ ഫുരിജത്. وإذا الجبال نصفت وإذا الرسل أقتت وإذا الرسل أقتت.
1: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്.
0: ഉഖിതത്,
1: ഖാഫിന് ആണ് ശബ്ദ്.
0: وإذا الرسل أقتت لأي يوم أجلت.
1: ഇവിടെ لأي يوم أجلت. أجلت ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
0: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
1: രണ്ട് സ്ഥലത്തും ഫസ്ല്. ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
0: വമാ അദ്റാകമ. അദ്റാ, അദ്റാ,
1: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
0: അദ്റാക,
1: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
0: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു.

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖിസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ ഔ

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نصفت.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ

0: ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ഹിസാബൻ.
1: ബാറക്കല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 460-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അല്ലാഹു അക്ബർ,
5: അല്ലാഹു അക്ബർ.
4: الحمد لله رب العالمين الرحمن

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: أكبر.
1: الله أكبر.
0: الرحمن الرحيم. الحمد لله رب العالمين. الرحمن

0: فآمن الطائفة من بني إسرائيل وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ സഫാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
2: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന

0: استووا واعتدلوا. الله أكبر.
1: الله أكبر.
0: الحمد لله.

لا كبر ما هم ببالغيه فاستعذ بالله إنه هو السميع البصير لخلق

0: قليلا ما تتذكرون. الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗരിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്ന് തൻസീലിൽ സൂറത്ത് ആലു ഇംറാൻ 181 മുതൽ സൂറത്ത് നിസാ 91 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാരി മുഹമ്മദ് അയ്യൂബ്.

ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ സൂറത്ത് ആലു ഇംറാൻ 181 മുതൽ സൂറത്തു നിസാ 91 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പാഠനവും പാരായണവും നീറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഖുർആനിലെ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: نبأ الخصم إذ تصوروا المحراب.
1: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 21-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പുള്ള വചനത്തിലും പരാമർശിച്ചിരുന്നത്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ അതായത് എതിർവാദികളുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം. നബഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ വർത്തമാനം. ഇത് തസവ്വറു, അവർ ചുമർ കയറി വന്നപ്പോൾ അല്ലെങ്കിൽ മതിൽ കയറി വന്നപ്പോൾ, ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്നപ്പോൾ, അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ, നബിയെ വ്യവഹാര കക്ഷികൾ അതല്ലെങ്കിൽ എതിർവാദികൾ ആരാധനാ മണ്ഡപത്തിൽ മതിൽ കയറി വന്നപ്പോഴത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നേർക്കു നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഈ പറയുന്ന വിഷയത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ എന്ന ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. ഇത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് രണ്ടു പേർ ധൃതിയിൽ വന്നു. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ, അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വരവാണ് അവർ വന്നത്. അങ്ങനെ വന്നുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ ആ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാം, അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ലമ്മ ദക്കറ തആല അന്നഹു ആത നബിയഹു ദാവൂദ് അൽ ഫസ്ലൽ ഖിതാബ്, അള്ളാഹു തൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിക്ക് സംസാര വൈഭവം പ്രദാനം ചെയ്തിരുന്നു. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ, വകാന മഅറൂഫൻ ബിദാലിക, ആ വിഷയത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെട്ട ആളായിരുന്നു. ദക്കറ തആല നബഉ ഖസ്മൈനി ഇഖ്തസമ ഇന്ദഹു, അള്ളാഹു പറയുന്നു, രണ്ടു പേർ, തർക്കിക്കുന്ന രണ്ടു പേർ അദ്ദേഹത്തിനടുക്കൽ വെച്ച് വാദം ഉന്നയിച്ചു, തർക്കിച്ചു. ഫീ ഖദിയത്തിൻ ജഅലഹ അല്ലാഹു ഫിത്നതൻ ലിദാവൂദ്, ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണ് അവർ അദ്ദേഹവുമായി സംസാരിച്ചത്. അതാകട്ടെ, അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പരീക്ഷണവുമാക്കിയിരുന്നു. ഇർതകബഹു ഫതാബല്ലാഹു അലൈഹി വഗഫറ ലഹു വഖയ്യല ലഹു ഹാദിഹിൽ ഖദിയ ഫഖാല ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ, ഈ രണ്ടു പേർ വന്നുകൊണ്ട് സംസാരിച്ച കാര്യത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം വിധി പറഞ്ഞതിൽ അദ്ദേഹത്തിന് അപാകത സംഭവിച്ചു, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു. ആ കാരണം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി എന്നൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യം അള്ളാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, വഹൽ അതാക നബഉൽ ഖസ്മി, നിനക്ക് വന്നിട്ടുണ്ടോ ആ എതിർവാദികളുടെ വർത്തമാനം. അതാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്ന ആ സന്ദർഭം. അലാ ദാവൂദ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ. ഐ മഹല്ലി ഇബാദത്തിഹി മിൻ ഗൈരി ഇദ്നിൻ വലാ ഇസ്തിഇദാനിൻ, അവരുടെ വരവ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടോ അദ്ദേഹത്തോട് സംസാരം കൊണ്ട് ഇണങ്ങിയോ ഒന്നുമല്ല അവർ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഒരു വരവായിരുന്നു അവർ വന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖദ് ദക്കറൽ മുഫസ്സിറൂന ഹാഹുന ഖിസ്സതൻ അക്സറുഹ മഅഖൂദുൻ മിനൽ ഇസ്രായിലിയാത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ ധാരാളം ചരിത്രം അല്ലെങ്കിൽ ഖിസ്സ ഉദ്ധരിക്കുന്നത് കാണാം. പക്ഷേ അവയിൽ അധികവും ഇസ്രായിലിയാത്തിൽപ്പെട്ടതാകുന്നു, കെട്ടുകഥകളിൽപ്പെട്ടതാകുന്നു. വലം യസ്ബുത്ത് ഫീഹ അനിൽ മഅസൂമി ഹദീസുൻ യജിബു ഇത്തിബാഉഹു, വിശ്വാസയോഗ്യമായ പിന്തുടരപ്പെടാൻ അർഹതയുള്ള ഹദീസുകളൊന്നും ആവശ്യകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാക്കിൻ റവാ ഇബ്നു അബി ഹാതിം ഹാഹുന ഹുന ഹദീസൻ ലാ യസ്ഹു സനദുഹു, ഇബ്നു അബി ഹാതിമിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സനദ് സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത പല ചരിത്രങ്ങളും പല ഖിസ്സകളും തഫ്സീറുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രാമാണികമല്ല, പ്രമാണയോഗ്യമല്ല എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ള കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാണാം, വഹൽ ജാഅക അയ്യുഹർ റസൂൽ ഖബറുൽ മുതഖാസിമൈനി അല്ലദീന തസവ്വറു അലാ ദാവൂദ്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് രണ്ട് എതിർവാദികളുടെ വർത്തമാനം താങ്കൾക്കെത്തിയിട്ടുണ്ടോ? അവർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മതിൽ കയറിക്കൊണ്ടുവന്നു, ഫീ മകാനി ഇബാദത്തിഹി, അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത്, ഫർത്താഅ മിൻ ദുഖൂലിഹിമ, അവരുടെ പ്രവേശനം കാരണം അദ്ദേഹം ഭയപ്പെട്ടു, ഖാലു ലഹു ലാ തഖഫ്, അപ്പോൾ അവർ പറയാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഫനഹ്നു ഖസ്മാനി ളലമ അഹദുനാ അൽ ആഖർ, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, ഞങ്ങളിൽ ഒരാൾ അപരൻ്റെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു, ഫഖ്ദി ബൈനന ബിൽ അദ്ലി, നീതിപൂർവം ഞങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, നിങ്ങൾ വിധി കൽപ്പിക്കുക, വലാ തജുർ അലൈന ഫിൽ ഹുക്മി, ഒരിക്കലും അനീതി ഞങ്ങളുടെ കാര്യത്തിൽ കാണിക്കരുത്, വ അർഷിദ്ന ഇലാ സവാ ഇസ്സബീൽ, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ വഴി നയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുക. ഇതാണ് അവർ ആവശ്യപ്പെട്ടതായി അള്ളാഹു എടുത്തു പറയുന്ന കാര്യം. അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വഹൽ അതാക നബഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ്, വഹൽ അതാക നിനക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ അല്ലെങ്കിൽ എതിർവാദികളുടെ വർത്തമാനം, ഇദ് തസവ്വറു, അവർ ചുമർ കയറി വന്ന പോൾ, അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, إذ دخلوا على داوود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط إذ دخلوا
0: അതായത് അവർ പ്രവേശിച്ചപ്പോൾ, അല ദാവൂദ, ദാവൂദിൻ്റെ മേൽ, ഫഫസിഅ, എന്നിട്ടദ്ദേഹം നടുങ്ങി അല്ലെങ്കിൽ ഭയന്നു, മിൻഹും അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരാൽ, ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ട, ഖസ്മാനി, രണ്ടു വ്യവഹാര കക്ഷികളാണ്, ബഗ, അതിക്രമം ചെയ്തു, ബഅദുന, ഞങ്ങളിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഫഹ്കും, അതിനാൽ വിധിക്കണം, താങ്കൾ വിധിക്കണം, ബൈനന, ഞങ്ങൾക്കിടയിൽ, ബിൽ ഹഖി, ന്യായപ്രകാരം, വലാ തുഷ്തിത്, നീതികേട് ചെയ്യരുത് അല്ലെങ്കിൽ അനീതി കാണിക്കരുത്, അതുമല്ലെങ്കിൽ വീഴ്ച വരുത്തരുത്, വഹ്ദിന, ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കണം, ഇലാ സവാഇസ്സിറാത്ത്, നേരായ പാതയിലേക്ക്. അതായത് അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം, എന്നിട്ട് അദ്ദേഹം അവരെ സംബന്ധിച്ച് ഭയന്ന് നടുങ്ങി.

അടുക്കലേക്ക് പ്രവേശിച്ചത് പ്രധാന കവാടത്തിലൂടെയല്ല, അല്ലെങ്കിൽ വാതിലിലൂടെയല്ല. ഫലിദാലിക ലമ്മ ദഖലു അലൈഹി ബിഹാദിഹി സൂറ, ഈ ഒരു പ്രവേശനം, അനുവാദം ചോദിച്ചിട്ടില്ല, അതേപോലെ തന്നെ വാതിലിലൂടെയല്ല പ്രവേശിച്ചത്, അത് ഫസിഅ മിൻഹും വഖാഫ, അവരെ തൊട്ട് അദ്ദേഹത്തിന് ഭയമുണ്ടാവാൻ കാരണമായി. ഫഖാലു ലഹു, അവരദ്ദേഹത്തോട് പറഞ്ഞു, നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ടു തർക്കിക്കുന്നവരാകുന്നു, അതുകൊണ്ട് ഫലാ തഖഫ് ബഗാ ബഅദുനാ അലാ ബഅദിൻ, താങ്കൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ ചിലർ ചിലരോട് അതിക്രമം ചെയ്തിരിക്കുന്നു, ബിദ്ദുൽമി, അനീതി കൊണ്ട് അല്ലെങ്കിൽ കുറവ് വരുത്തിക്കൊണ്ട്. ഫഹ്കും ബൈനാ ബിൽ ഹഖ്, താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കണം. ഐ ബിൽ അദീലി വലാ തെമിൽ മഅഹദിന, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഞങ്ങളിൽ ഒരാളോട് താങ്കൾ ചായ്വ് കാണിക്കരുത്, ഒരു പക്ഷപാതിത്വം താങ്കൾ കാണിക്കരുത്. വലാ തുഷ്തിത്ത്, താങ്കൾ അനീതി പ്രവർത്തിക്കുകയും ചെയ്യരുത്. വഹ്ദിന ഇലാ സവാ ഇസ്സിറാത്ത്, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് താങ്കൾ വഴി നയിക്കണം. വൽ മഖ്സൂദു മിൻ ഹാദാ അന്നൽ ഖസ്മൈനി ഖദ് അറഫ അന്ന ഖസ്ദഹുമാ അൽ ഹഖുൽ വാദിഹു സർഫ്, ഇവിടെ ഈ തർക്കിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം താങ്കളൊന്ന് പരിഹരിക്കണമെന്നാണ്. വൈദാക്കാന ദാലിക ഫസ യഖുസ്സാനി അലൈഹി നബഅഹുമാ ബിൽ ഹഖി, എന്നിട്ട് അവർ അവരുടെ കാര്യം കൃത്യമായി ശരിയായ രൂപത്തിൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഇന്നമാ കാന ദാലിക ലി അന്നഹു കാന ഫീ മിഹ്റാബിഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മിഹ്റാബിലായിരുന്നു. വഹുവ അഷ്റഫ് മക്കാനിൻ ഫീ ദാരിഹി, ഈ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ഒരു ഉയർന്ന സ്ഥലമാകുന്നു അത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ സ്ഥലം. വക്കാന ഖദ് അമറ ഇല്ലാ അല്ല യദുഖുല അലൈഹി അഹദുൻ ദാലിക്കൽ യൗം, അദ്ദേഹം പറഞ്ഞിരുന്നു ആരും അന്ന് അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന്. ഇബാദത്തിൽ മുഴുകി അദ്ദേഹം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഫലം യഷ്ഉർ ഇല്ലാ ബിഷഖ്സൈനി ഖദ് തസവ്വറു അലൈഹിൽ മിഹ്റാബ്, അപ്പോഴാണ് അദ്ദേഹത്തിനടുക്കിലേക്ക് മതിൽ ചാടിക്കൊണ്ട് രണ്ടു പേര് പ്രവേശിച്ചത്. ഐ ഇഹ്താത്വാബിഹി യസ്അലാനിഹി അൻ ശഅ്നിഹിമാ, തങ്ങളുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിനടുക്കിലേക്ക് രണ്ടു പേർ പ്രവേശിച്ചത്. ഇവിടെ സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന ദാവൂദ് അലൈഹിസ്സലാം ഫി ഹാദിഹിൽ ഹാലിൽ കാന ഖദ് അഗ്ലഖൽ ബാബ് ഔ ജഅല അലൈഹി ഹാജിബൻ യംനഉ അന്നാസ മിന ദുഖൂലി അലൈഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വാതിലടച്ച് അതല്ലെങ്കിൽ മറ്റൊരാൾ തന്നിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഇവർ അവിടെ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അന്നൽ ഹുക്മ ബൈനന്നാസി അഫ്ദലു മിനൽ ഇബാദത്തിൽ ഖാസ, ജനങ്ങൾക്കിടയിൽ വിധി പറയുക എന്നത് സ്വകാര്യമായി ഇബാദത്തിൽ മുഴുകുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. ലി അന്ന നഫ്അഹു മുതഅദ്ദിൻ, ആ വിധി പറയൽ അത് ഒരുപാട് ഗുണഫലങ്ങൾ അത് ഉളവാക്കുന്നതാകുന്നു. വൽ ഇബാദത്തുൽ ഖാസ നഫ്ഉഹാ ഖാസിറുൻ, സ്വകാര്യമായ ഇബാദത്തുകൾ അത് ആ വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്നതാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം ചുരുങ്ങുന്നതാകുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അന്നൽ അംബിയാ യൽഹഖുഹും മിന ത്വബാഇഇ അൽ ബശരിയ്യ മാ യൽഹഖു ഗൈറുഹും, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന പോലെയുള്ള പ്രകൃതിയും അതെല്ലാം പ്രവാചകന്മാർക്കും ഉണ്ടാകും. സാധാരണ മനുഷ്യരുടെ ഒരു ധാരണ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർ ദിവ്യത്വമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ളവരാകുന്നു, അവർക്ക് മാനുഷികമായ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാകുന്നു. പ്രവാചകന്മാർക്ക് മറ്റു മനുഷ്യരുമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു അവർക്ക് പ്രത്യേകം വഹീ നൽകുന്നു, അതേപോലെയുള്ള പല മുഅ്ജിസാത്തുകളും അവരിലൂടെ വെളിപ്പെടുത്തുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി തന്നെയാണ് അവർക്കുമുള്ളത്. അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് ദുഃഖമുണ്ടാകും, അതേപോലെ തന്നെ അവർക്കും വേദനയുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യ

0: മനുഷ്യൻ്റേതുപോലെ മനുഷ്യരുടേതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫഫസിഅ മിൻഹും, അവർ അദ്ദേഹം അവരിൽ നിന്ന് ഭയപ്പെട്ടു. ഹൈസു ലഹിഖഹു അൽ ഫസഉ കമാ യൽഹഖു അസ്സായിറു നാസ്, മറ്റു മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ഭയം അദ്ദേഹത്തിനുമുണ്ടായി. അന്നഹാദൈനിൽ ഖസ്മൈനി, ഈ രണ്ടു പേർ, മറ്റൊരു കാര്യം അതാണ്, ഈ രണ്ടു പേർ അസാ അൽ അദബ മിം ബഅദിൽ വുജൂഹി ഹൈസു ഖാല, അദ്ദേഹത്തോട് അപമര്യാദയായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അദബു കേടുണ്ട്, മര്യാദക്കേടുണ്ട്. അവർ പറഞ്ഞു, ഫഹ്കും ബൈനനാ ബിൽ ഹഖി വലാ തുഷ്തിത്, ഈ വാക്ക് തന്നെ അവരുടെ മര്യാദക്കേടിൻ്റെ തെളിവാകുന്നു. താങ്കൾ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, ന്യായമായി തീർപ്പ് കൽപ്പിക്കണം, താങ്കൾ അനീതി പ്രവർത്തിക്കരുത്. അവിടെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അനീതി അവർ പ്രതീക്ഷിക്കേണ്ടതില്ല, ഒരു പ്രവാചകൻ എന്ന നിലക്ക് നീതികേട് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ താങ്കൾ നീതി കേട് കാണിക്കരുതെന്നത് അത് അപമര്യാദയായൊരു സംസാരമാകുന്നു എന്ന് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ദഖല അലാ ദാവൂദ, അവർ രണ്ടുപേർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രവേശിച്ചു. ഫുജ് അതൻ, വളരെ പെട്ടെന്ന്, ഒരനുവാദം ചോദിക്കാതെ ധൃതി പിടിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. ഫർത്താ അമിൻ ദുഹൂലിഹിമ അലൈഹി ഫുജ് അത ഫുജ് അതൻ ബിഹാദിഹി ത്വരീഖ ഗൈറൽ മഅലൂഫ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പ്രവേശിച്ച ആ പ്രവേശനവും പെട്ടെന്നുള്ള പ്രവേശനവും അദ്ദേഹത്തിൽ ഭയമുണ്ടാക്കി. ലിദ്ദുഖൂലി അലൈഹി ഫലമ്മ തബയ്യന ലഹുമ ഇർതിയാഅഹു ഖാല, അങ്ങനെ തങ്ങൾ വന്നത് തങ്ങളുടെ ഈ പ്രവേശനം അദ്ദേഹത്തിന് ഭയമുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ലാ തഖഫ്, തുടർന്നുള്ള വചനത്തിൽ കാണാം, നിങ്ങൾ താങ്കൾ പേടിക്കേണ്ടതില്ല. നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, എതിർവാദികളാകുന്നു. ളലമ അഹദുന അൽ ആഖർ, ഞങ്ങളിൽ ഒരാൾ അപരനോട് അനീതി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഫഹ്കും ബൈനനാ ബിൽ അദിൽ, ഞങ്ങൾ താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വിധി പറയണം. വലാ തജുർ അലൈന ഇദാ ഹകംത ബൈനന, താങ്കൾ ഞങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത്. വ അർഷിദുന, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണം. ഇലാ സവാ ഇസ്സബീലി, ശരിയായ പാതയിലേക്ക്. അല്ലദി ഹുവ സബീലു സ്വവാബ്, അതാണ് ചൊവ്വായ വഴി, നേരായ മാർഗം, അങ്ങനെയുള്ള നേർവഴിയിലേക്ക് ഞങ്ങൾ താങ്കൾ വഴി നയിക്കണം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്മാർക്ക് അള്ളാഹു എപ്പോഴെങ്കിലും അറിയിച്ചു കൊടുത്താലല്ലാതെ അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് അറിയാൻ സാധ്യമല്ലെന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ, തങ്ങളുടെ കൂട്ടത്തിൽ വലിയവരെന്ന് പറയപ്പെടുന്ന, വലിയുകൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരെ ബഹുജനങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു ഏതൊരാൾക്ക്, ഏതൊരു പ്രവാചകന് അദൃശ്യകാര്യം അറിയിച്ചു കൊടുക്കുന്നുവോ അപ്പോഴല്ലാതെ ഒരിക്കലും തന്നെ മറഞ്ഞ കാര്യം അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന ആളുകൾ, അവർ വന്ന ആ അവസ്ഥയും അതേപോലെ തന്നെ അവർ സംസാരിച്ച സംസാരവുമൊന്നും അവർ പറഞ്ഞപ്പോഴല്ലാതെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, ആ ചരിത്രത്തിലൂടെ ധാരാളം മാതൃകാ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കലാമുമായി കൂടുതൽ ബന്ധപ്പെടാൻ, കൂടുതൽ അടുത്തറിയാൻ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ്. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
3: വചനം 21.
4: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം, നരകം, കാനത്ത്, അതാകുന്നു, മിർസ്വാദ, പതിസ്ഥാനം, കാത്തിരിക്കുന്നത്, നിരീക്ഷണ സ്ഥലം.
5: ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ,
4: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
3: വചനം 22.
4: ലിത്തോഗീന, അതിക്രമികൾക്ക്, ധിക്കാരികൾക്ക്, മആബ, സങ്കേതം, പ്രാപ്യസ്ഥാനം ആയിട്ട്.
5: ലിത്തോഗീന മആബ,
4: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
3: വചനം 23.
4: ലാബിസീന, താമസിക്കുന്ന, കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ, അതിൽ, അഹ്ഖോബ, പല യുഗങ്ങൾ, ദീർഘിച്ച കാലഘട്ടങ്ങൾ.
5: ലാബിസീന ഫീഹ അഹ്ഖോബ,
4: അതെ, അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
3: വചനം 24.
4: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല, ആസ്വദിക്കുകയില്ല. ഫീഹ, അതിൽ, ബർദൻ, ഒരു തണുപ്പും. വലാ ശറാബൻ, ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ല ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. വഗസ്സാഖോ, ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ല ഹമീമൻ വഗസ്സാഖോ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാഅൻ, പ്രതിഫലമായിട്ട്. വിഫാഖോ, യോജിച്ച, ഒത്തതായ.
2: ജസാഅൻ വിഫാഖോ,
0: അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്.
3: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞുപോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദ്ഊമൻ അദ്ബറ വതവല്ല, അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നൊന്നും അവരതിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരുകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഗസ്സാഖും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും. നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും ഘടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
1: വചനം 27.
0: ഇന്നഹും, നിശ്ചയമായും അവർ. കാനു ലാ യർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിസാബൻ, വിചാരണ, കണക്കുനോക്കൽ.
2: ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ,
0: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
1: വചനം 28.
0: വകദബു, അവർ വ്യാജമാക്കുകയും ചെയ്തു. ബി ആയാതിന, നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. കിദബ, ഒരു വലിയ വ്യാജമാക്കൽ.
2: വകദബു ബി ആയാതിന കിദബ,
0: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
1: വചനം 29.
0: വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. അഹ്സൈനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ, എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്.
2: വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ,
0: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
1: വചനം 30.
0: ഫദൂഖു, ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദക്കും, ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ.
2: فَذُوقُوا فَلَن نَزِيدَكُمْ إِلَّا عَذَابًا.
0: ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
3: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
1: വചനം
0: 31. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
1: വചനം 32.
0: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅനബ, മുന്തിരികളും.
2: ഹദായിഖ വഅനബ,
0: അതായത് തോപ്പുകളും മുന്തിരി വള്ളികളും.
1: വചനം 33.
0: വകവാഇബ, സ്തനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
2: വകവാഇബ അത്റോബ,
0: സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികളും.
1: വചനം 34.
0: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ. കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
1: വചനം 35.
0: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
1: വചനം 36.
0: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
1: വചനം 37.
0: റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലിക്കൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ലാ മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനിയന്താവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുവൽ മലായിക്ക എന്നു പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: തഫ്സീർ അമാനി. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്.
3: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മതവിജ്ഞാനത്തിൻ്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത് 22 മുതൽ 65 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഈ പാരായണം ചെയ്ത് നൽകിയത് മാഹിർ അൽ മുഅ്ഖിലി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 3-ാം അധ്യായം ആലു ഇമ്രാന്റെ 55 മുതൽ അവസാന വചനം വരെയും 3-ാം അധ്യായം ആലു ഇമ്രാൻ 55 മുതൽ 180 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് ആലു ഇമ്രാൻ 55 വചനം മുതൽ 180 വചനം വരെയാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ, സൂറത്ത് മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: الحمد لله رب العالمين الصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തുൽ മുത്തഫിഫീനാണ്, നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. വൈലുല്ലിൽ വൈലുൻ തൻവീന് ശേഷം ലാമാണ്. ഇദ്ഗാം ബിലാഗുന്ന الذين اذا اكتالوا على الناس يستوفون اذا قالوهم او وزنوهم واو രണ്ട് വാവ് വന്നു സ്വാഭാവികമായിട്ടും ഇരട്ടിപ്പിച്ചു ഓതുക. അലാ യഗുന്നു ഉലൈക മദ് മുത്തസിൽ അന്നഹും മബഉസ് അന്നഹും രണ്ട് മീം ഒന്നിച്ച് അറിയാലോ. ലിയൗമിൻ അളീം ഇളഹാറാണ്. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ല ഇന്ന മദ് മുൻഫസിൽ, പിന്നെ ഫുജ്ജാരി ഇറാഖ് കസ്ര അറിയാലോ തർക്കിക്ക്. ഒമാ അദ് റാഖ മാ സിജീൻ കിതാബും മർക്കും തൻവിന് ശേഷം മീമാണ്. മീമ് ഇരട്ടിപ്പിച്ച് കുന്നത്തോടു കൂടി ഓതുക. വൈലുൽ വൈലുയ്യൗമ ഇതിൻ വൈലുയ്യ തൻവിന് ശേഷം യാ ഇരട്ടിപ്പിച്ച് കുന്നത്തോടു കൂടി. ഇദ്ഗാം ബി ഗുന്ന പിന്നെ യൗമ ഇതില്ലിൽ ഇദ്ഗാം ബി ലാഗുന്ന അല്ലദീന യകദിബു നബി യൗമിദ്ദീൻ മാ യകദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം ഇൽഹാറാണ്. തൻവിന് ശേഷം ഹംസ. آياتنا قال أساطير الأولين كلا بل ران على قلوبهم قلوبهم ما كانوا يكسبون كلا إنهم عن ربهم عن ربهم نون ساكن الشيشم رام راءنا راء ارتبك ونت الله يومئذ لا أدوان تنه إذ غام بلا غنى صال الجحيم ثم يقال هذا الذي كنتم نون ساكن الشيشم طاءنا كلا إن ان كتاب الابرار لفي عليين وما ادراك ما عليون كتاب مرقوم تنوين شاشه ميم ارتبيكوا اشهده المقربون كلا ان اشهده المقربون ان الابرار لفي نعيم على الارائك مد متصل ينظرون نون ساكن شاشه الله لاءن اخفاء نايت منيكوا تعرف في وجوههم نظره النعيم يسقون من رحيق نون ساكن الشراء من رحيق رحيق مختوم أذو إدغام بغنى ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب نون ساكن الشياء إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم ഇൻഖലബു നൂൻ സാക്കിനു ശേഷം ഖാഫാണ്. ഉന്നത്തോടു കൂടി ഇഖ്ഫാ ഇൻഖലബു കൊണ്ടും വരുന്നുണ്ട്. ഇദാ റഔഹും ഖാലു ഹാദാ ഇന്നഹാഉലൈ രണ്ടു മദ് ലളാലൂൻ മദ് ലാസിമാണ്. നന്നായിട്ട് ആറോ ഏഴോ ഹർക്കത്ത് ഉച്ചരിക്കണം. അമ ഉർസിലു മദ് മുൻഫസിൽ അലൈഹിം ഹാഫിദീൻ ഫൽയൗമ അല്ലദീന കാനു മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായിക മദ് മുത്തസിൽ യൻദുറൂൻ ഇഖ്ഫാ الثوبيب الكفار ما كان يعلم مقدام. أعوذ بالله من الشيطان الرجيم
4: أعوذ بالله من الشيطان الرجيم
3: بسم الله الرحمن الرحيم.

0: ഇൻഷാല്ലാ സൂറത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാരായണം ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. നമ്മൾ ഇന്ന് പഠിച്ച സൂറ മുതഫിഫീൻ 1 മുതൽ 10 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറ സ്വാദ് 28-29 വചനങ്ങൾ. ഭക്തന്മാരും ദുഷ്ടന്മാരും സമമാകുമോ? അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين

0: المفسدين في الأرض كالمفسدين في الأرض أم نجعل المتقين كالفجار. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 28-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവും അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹു പറയുന്നു, അം നജ്അലു, അതല്ല നാം ആക്കുകയോ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽ മുഫ്സിദീന, കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, ഫിൽ അർദി, ഭൂമിയിൽ, അം നജ്അലു, അല്ലെങ്കിൽ നാം ആക്കുമോ, അൽ മുത്തഖീന, ഭയഭക്തന്മാരെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ, കൽ ഫുജ്ജാർ, ദുഷ്ടന്മാരെ പോലെ, അല്ലെങ്കിൽ തോന്നിവാസികളെപ്പോലെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കുകയില്ല എന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, لأن الله تبارك وتعالى بحكمته جعل هذه الدار دار العمل. അള്ളാഹു അവന്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിനെ പ്രവർത്തനത്തിന്റെ ഭവനമാക്കിയിരിക്കുന്നു. وجعل الآخرة دار الجزاء, പരലോകത്തെ ആകട്ടെ പ്രതിഫലത്തിന്റെ ഭവനവും ആക്കിയിരിക്കുന്നു. كما قال علي بن ابي طالب رضي الله عنه, മഹാനായ സ്വഹാബി علي بن ابي طالب പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇന്ന الدنيا قد ارتحلت مدبره, ഈ ദുനിയാവ് പിറകോട്ടേക്ക് യാത്ര പോകുന്നു. وان الاخره قد ارتحلت മുഖബിലത്തൻ, പരലോകമാകട്ടെ അത് മുന്നോട്ട് യാത്ര പോകുന്നു. വലിക്കുല്ലി മിൻഹുമ ബനൂൻ, ഇത് രണ്ടിനും ചില സന്താനങ്ങളുണ്ട്. ദുനിയാവിൻ്റെ ആളുകളുണ്ട്, ആഖിറത്തിൻ്റെ ആളുകളുണ്ട്. ഫക്കൂനു മിൻ അബ്നാ ഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ സന്താനങ്ങളാവുക. വലാ തക്കൂനു മിൻ അബ്നാ ഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ സന്താനങ്ങളാവരുത്. കാരണം ഫ ഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അഥവാ ഈ ദുനിയാവിൽ പ്രവർത്തനത്തിനുള്ള അവസരമാകുന്നു, വിചാരണക്കുള്ള അവസരമല്ല. വഖദൻ ഹിസാബുൻ വലാ അമൽ, നാളെയാകട്ടെ പരലോകത്താകട്ടെ അവിടെ വിചാരണയാകുന്നു, പ്രവർത്തനത്തിനുള്ള അവസരമില്ല. അപ്പൊ ദുനിയാവ് അല്ലാഹു പ്രവർത്തിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു, പരലോകമാകട്ടെ അത് പ്രതിഫലം നേടാനുള്ള, പ്രതിഫലം ലഭിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു. ഓരോരുത്തരും ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം അത് പരലോകത്ത് ലഭിക്കും എന്നർത്ഥം. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഐ ലാ നഫ്അലു ദാലിക്, നാം അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, നാം സത്യവിശ്വാസികളെയും അതേപോലെ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ തഖ്വയുള്ളവരെയും തോന്നിവാസികളെയും ഒരുപോലെയാക്കുകയില്ല എന്നർത്ഥം. വലാ യസ്തവൂന ഇന്ദല്ലാ, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ സമന്മാരാവുകയില്ല. വഇദാ കാനൽ അംറു കദാലിക്, കാര്യം അങ്ങനെയാണെങ്കിൽ, ഫലാ ബുദ്ദമൻ മിൻ ദാരിൻ ഉഖ്ര യുസാബു ഫീഹാ ഹാദൽ മുത്തീ, അപ്പൊ അനിവാര്യമായും സൽപ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു രംഗം, ഒരു ഭവനം, ഒരു സ്ഥലം അതാവശ്യമാകുന്നു. അതുപോലെ തന്നെ വയുആഖബു ഫീഹാ ഹാദൽ ഫാജിർ വഹാദൽ ഇർഷാദു യദുല്ലുൽ ഉഖൂലസ്സലീമ അൽ ഉഖൂലുസ്സലീമ, ഇത് ഏത് മനുഷ്യന്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു. ഈ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നല്ലതാണെങ്കിൽ അതിന് അർഹിക്കുന്ന പ്രതിഫലം നൽകേണ്ടതുണ്ട്, ദുഷിച്ച പ്രവർത്തനങ്ങളാകട്ടെ അതിന് അർഹിക്കുന്ന ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. അതേതൊരു മനുഷ്യന്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു, ശുദ്ധ പ്രകൃതിയുടെ തേട്ടമാകുന്നു. അല അന്നഹു ലാ ബുദ്ദ മിൻ മആദിൻ വജസാഇൻ, അനിവാര്യമാകുന്നു ഒരു മടക്കവും പ്രതിഫലവും എന്നത്. ഫഇന്ന നറ അല്ലാലിമൽ ബാഗി യസ്ദാദു മാലുഹു വവലദു വനഈമുഹു വയമൂതു കദാലിക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അക്രമിയായ മനുഷ്യൻ ധാരാളം സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട്, അവൻ മരിക്കുന്നു. വനറൽ മുത്തീ അൽ മദ്ലൂം യമൂത്തു ബികംദി ഫലാബുദ്ദ മിൻ ഹിക്മത്തിൽ ഹകീം അൽ അലീം അൽ ആദിൽ അല്ലദി ലാ യദ്ലിമു മിസ്ഖാല ദറത്തിൻ മിൻ ഇൻസാഫിൻ ഹാദാ മിൻ ഹാദാ. ഇവിടെ ആ തരത്തിൽ മർദ്ദനങ്ങൾക്കിരയായി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനും എല്ലാ അധമത്വത്തിലും ജീവിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദുഷ്ടനായ മനുഷ്യനും മരിച്ചാൽ ഒരുപോലെയാകാൻ പാടില്ല എന്നത് ഹക്കീമായ അലീമായ അള്ളാഹുവിൻ്റെ നീതിയുടെ തേട്ടമാകുന്നു. അതായത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, നീതി നിഷേധിക്കപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ ശിക്ഷ അർഹിക്കുന്ന ആൾ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പാടില്ല. വൈദാലം യഖ ഹാദാ ഫി ഹാദി ഹാദിഹിദ്ദാർ ഫതുഈനു അന്ന ഹുനാക ദാറുൻ ഉഖ്റാ. ഈ ദുനിയാവിൽ അതിന് സാധ്യമല്ല. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകുക എന്നത് സാധ്യമല്ല. അതേപോലെ തന്നെ ഓരോരുത്തരും ചെയ്ത ക്രൂര കൃത്യങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകലും ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് അത്തരമൊരു വേള, അത്തരമൊരു ലോകം അതാവശ്യമാകുന്നു. വലമ്മ കാനൽ ഖുർആൻ യുർഷിദു ഇലൽ മഖാസിദി സ്വഹീഹ വൽ മആഖിദിൽ അഖ്ലിയ അസ്വരീഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമായ, പ്രകൃതിയുടെ തേട്ടമായ ആ ഒരു ലോകം അത് സംഭവിക്കും, അതുണ്ട് എന്നാണ് കൃത്യമായും സ്ഥാപിക്കുന്നത്. അതാണ് അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അം അതല്ല, നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സൂക്ഷ്മതയോടുകൂടി ഭയഭക്തന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ തോന്നിവാസികളായി, ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന ആ ആളുകളെപ്പോലെ ആക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലാമ സഅദി റഹ്മത് പറയുന്നു, വലാ യളുന്നുൽ ജാഹിൽ ബിഹിക്മത്തില്ലാ അൻ യുസവ്വില്ലാഹു ബൈനഹുമാ ഫീ ഹുക്മിഹി വലിഹാദാ ഖാൽ. ഒരു വിവരദോഷിയായ മനുഷ്യൻ അവൻ വിചാരിക്കണ്ട, അല്ലാഹു ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെയാക്കുമെന്ന്. അല്ലാഹു പറഞ്ഞു, അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അതല്ല, നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ ആക്കുമെന്നാണോ, അല്ലെങ്കിൽ തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ തോന്നിവാസികളെപ്പോലെ ആക്കുമെന്നാണോ? ഹാദാ ഗൈറു ലായിഖ് ബിഹിക്മത്തിന വഹുക്മിന, ഇതൊരിക്കലും തന്നെ യോജിച്ചതേ അല്ല. നമ്മുടെ യുക്തിക്കും നമ്മളുടെ വിധികൾക്കും ഒരിക്കലും അനുയോജ്യമല്ല. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ലാ യുംകിനു അൻ നജ്അല അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ നാം അവരൊരിക്കലും തന്നെ തോന്നിവാസികളായ, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാക്കിയ ആളുകളെപ്പോലെ ആക്കുകയില്ല. ആമനു എന്ന് പറഞ്ഞാൽ യഅനി സ്വദ്ദഖൂ ബിമാ യജിബു തസ്ദീഖ്, വിശ്വസിക്കൽ അനിവാര്യമായതെല്ലാം വിശ്വസിക്കുന്നവരാകുന്നു അവർ. അല വജ്ഹിൽ ഖബൂലി വൽ ഇദ്ആൻ, കേവല വിശ്വാസമല്ല, ആ വിശ്വസിക്കുന്ന കാര്യം പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട്, യഅനി തസ്ദീഖൻ മുസ്തൽസിമ, അഥവാ അനിവാര്യമായും അത് സത്യപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട്, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഐ അമലു അൽ അഅ്മാല സ്വാലിഹ, അമിലു അൽ അഅ്മാല സ്വാലിഹ, സൽ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുന്നു. യഅനി വൽ അഅ്മാലു സ്വാലിഹാത്ത്, ഈ സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയല്ലതി ഇജ്തമഅ ഫീഹാ ഷൈആൻ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അവ്വലുഹുമ, ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി കൊണ്ടത് ചെയ്യുക എന്നത്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കൽ. വസ്സാനി, രണ്ടാമത്തേത് അൽ മുതാബഅത്തു ലിശരീഅത്തില്ലാ, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ ശരീഅത്തിനോട് അത് കിടപിടിക്കുന്നതായിരിക്കണം, യോജിക്കുന്നതായിരിക്കണം. അതായത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം. ഇങ്ങനെ ഈ രണ്ട് നിബന്ധനകൾക്ക് വിധേയമാകുന്ന കർമ്മങ്ങളെ സ്വാലിഹായ അമൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം. അല്ലാമ തബരി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അനജ്അലുല്ലദീന സ്വദഖുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യപ്പെടുത്തിയ ആളുകളെ നാം ആക്കുകയോ, വഅമിലു ബിമാ അമറഹുല്ലാ, അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ, വൻതഹൗ അമ്മാ നഹാഹും അൻഹു, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കുന്ന വർജിക്കുകയും ചെയ്യുന്ന ആളുകളെ, കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, യഖൂലു കല്ലദീന യുശ്രികൂന ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ പോലെ, വയഅസൂനഹു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെ പോലെ, വയുഖാലിഫൂന അംറഹു വനഹ്യ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും ലംഘിക്കുന്നവരെ പോലെ നാം ആക്കുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്. അം നജ്അലുൽ മുത്തഖീന, അദ്ദേഹം പറയുന്നു, യഖൂലു അല്ലദീന തഖൗ ബിത്വഅതിഹി വറാഖബൂഹു, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഫഹദറു മഅസീഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നവർ, അതിൽ ജാഗ്രത പാലിക്കുന്നവർ, കൽ ഫുജ്ജാർ യഅനി കൽ കുഫാർ അൽ മുൻതഹികീന ഹുറുമാത്തില്ലാ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിർലജ്ജം പ്രവർത്തിക്കുന്ന സത്യനിഷേധികളെപ്പോലെ നാം അവരെ ആക്കുമെന്നാണോ. ഇവിടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഒരിക്കലും തന്നെ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാവുകയില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് അവരർഹിക്കുന്ന കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകും. അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, അവർ അർഹിക്കുന്ന ശിക്ഷ അള്ളാഹു അവർക്ക് നൽകും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലും നിയന്ത്രണങ്ങൾ പാലിക്കാത്ത കടുത്ത ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, നേരത്തെ തബരി റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഷിർക്കും കുഫുറും അതേപോലെ തന്നെ ഇസ്യാനുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളും തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരും ഒരിക്കലും തന്നെ ഒരുപോലെയാവുകയില്ല എന്നർത്ഥം. തുടർന്ന് 29-ാമത്തെ വചനം,
1: കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്.
0: കിതാബുൻ, ഒരു വേദഗ്രന്ഥം, അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു, ഇലൈക നിനക്ക്, നിങ്ങളിലേക്ക്,
1: മുബാറക്കുൻ അനുഗ്രഹീതമായത്, ആശീർവദിക്കപ്പെട്ടത്, ലിയദ്ദബ്ബറു അവർ ഉറ്റാലോചിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ, ആയാതിഹി
0: അതിൻ്റെ ആയത്തുകളെ. വലിയ തദക്കറ ഓർമ്മിക്കുവാനും സ്മരിക്കുവാനും ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാർ. അതായത് ഇതാ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം അനുഗ്രഹീതമാണത്. അതിൻ്റെ സൂക്തങ്ങളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ അവർ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർമ്മിക്കുവാനും വേണ്ടിയത്രേ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ ധാരാളമായി കേൾക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നാം കഴിയുന്നത്ര ഓതേണ്ട, പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട സന്ദർഭമാകുന്നു ഇത് എന്ന്. യഥാർത്ഥത്തിൽ കേവല പാരായണമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പരമമായ ലക്ഷ്യം. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണത്തോട് കൂറുപുറത്തിക്കൊണ്ട് ഏതൊരു നന്മയിലേക്കാണോ ഈ വചനം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത്, ആ കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള പാരായണമാണ് അള്ളാഹു ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, തീർച്ചയായും ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് നാം അയച്ചു തന്നിരിക്കുന്നു, ഇറക്കി തന്നിരിക്കുന്നു. മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. എന്തിനു വേണ്ടിയാണ് ഇറക്കിത്തന്നത്? ലിയദ്ദബ്ബറു, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. ആയാത്തിഹി, അതിൻ്റെ വചനങ്ങൾ. മുഫസ്സിറുകൾ പറയുന്നു, കിതാബുൻ മർഫൂഉൻ അല അന്നഹു ഖബറുൻ ലിമുബ്തദഇൻ. ഭാഷാപരമായി ആ ആയത്തിലടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, കിതാബുൻ എന്നത് മർഫൂ ആണ് അഥവാ റഫ് ചെയ്യപ്പെട്ടതാണ്. എന്താ കാരണം? അത് ഒരു മുബ്തദഇൻ്റെ ഖബറാകുന്നു. അവിടെ കളയപ്പെട്ട മുബ്തദ ഹാദാ എന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ ഹാദാ കിതാബുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു എന്നർത്ഥം വരും. അമത് ബറകാത്തുഹു വക്കസുറത്ത് ഖൈറാത്തുഹു, ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം എന്നത് വ്യാപകമാണ്. അതേപോലെ തന്നെ അതിൻ്റെ നന്മകൾ അതും എണ്ണമറ്റതാകുന്നു. അൻസൽനാഹു, നാം അതിനെ ഇറക്കി. അലൈക, താങ്കളുടെ മേൽ. യാ നബിയ്യന, നമ്മുടെ പ്രവാചകരെ. ലിയദ്ദബ്ബറു ആയാത്തിഹി, അതിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി. ഫഹാദ ഹുവൽ മഖ്സൂദുൽ അഅ്ലമു മിനത്തിലാവ, പാരായണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് ഇതാകുന്നു. നാം ഓതുന്ന ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അൻ തഖ്റഅ വ തദബ്ബറ വ തഫ്ഹമ സുമ്മ തഅമൽ, നീ പാരായണം ചെയ്യുക, നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക, നീ ആശയം ഗ്രഹിക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഫലായകുൻ ഹമ്മുക ഇദാ ഖറഅത ആഖിറമ തഖ്റഅ, നീ ഓതുമ്പോൾ നിന്റെ ലക്ഷ്യം പരമാവധി ഓതുക എന്നതാവാൻ പാടില്ല. വലാക്കിൻ ലിയകുൻ ഹമ്മുക മാ തഫ്ഹമു മിൻ ഹാദൽ കിതാബിൽ കരീം, മറിച്ച് ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി അതിന് അറിഞ്ഞുകൊണ്ടാകണം നീ ഓതുന്നത്. നിന്റെ ലക്ഷ്യം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നായിരിക്കണം. ഫുലാനുൻ തഖ്റഉ ജുസ്അൻ വാഹിദൻ ബി തദബ്ബുരിൻ ഖൈറുൻ ലക മിൻ അൻ തഖ്റഅ അശറ അജ്സാഇൻ, ഒരാള് ഒരു ജുസ് ഓതുന്നു ചിന്തിച്ചുകൊണ്ട്, ആശയം ഗ്രഹിച്ചുകൊണ്ട്, അതാണ് ഉത്തമം. പത്തു ജുസ് ബിലാ തദബ്ബുരിൻ, ചിന്തിക്കാതെ ആശയം ഗ്രഹിക്കാതെ ഓതുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ചിന്തിച്ചുകൊണ്ട് ഒരല്പം ഓതുന്നതാകുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഒരാൾ നമസ്കരിക്കുന്നു, അയാൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും ഓതിയാണ് നമസ്കരിക്കുന്നത്, മറ്റൊരാൾ നമസ്കരിക്കുന്നു, അദ്ദേഹം സൂറത്തുൽ ബഖറ മാത്രമാണ് ഓതിയിട്ടുള്ളത്, രണ്ടുപേരും ഒരുപോലെ ഒരേ സമയമെടുത്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, റുക്കൂഉം സുജൂദും മറ്റു കാര്യങ്ങളുമൊക്കെ, ഇതിലേതാണ് അഫ്ദൽ? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അല്ലദി ഖറഅൽ ബഖറ വഹ്ദഹ, സൂറത്തുൽ ബഖറ മാത്രം ഓതി നമസ്കരിച്ച ആളാകുന്നു ശ്രേഷ്ഠൻ. ലിഅന്ന ഖിറാഅതഹു ഖിറാഅത്തു തദബ്ബുരി വൽ ഫഹ്മ്, കാരണം അദ്ദേഹത്തിൻ്റെ പാരായണം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമാകുന്നു. വഹാദാ ഹുവൽ മഖ്സൂദുൽ അഅലം മിനൽ ഖിറാഅ, ഇതാണ് പാരായണത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ പരിശുദ്ധമായ മാസത്തിൽ ആശയം ഗ്രഹിച്ചുകൊണ്ട് വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനാണ് നാം കാര്യമായി പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം നമുക്കിറക്കി തന്നത് ഈ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്, കേവല പാരായണത്തിന് വേണ്ടിയല്ല. എന്നാൽ പാരായണത്തിന് അർഹിക്കുന്ന പ്രതിഫലമുണ്ടെന്നത് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ അടുത്തറിയാൻ, ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഗ്രന്ഥത്തിന് അനുയായിയായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം മനഃപാഠമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകൻ്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹം

0: ബിയും അദ്ദേഹത്തിന്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ ഖാരി വാദി അലി യമാനി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

علينا صبرا وثبت أقدامنا. قالوا ربنا

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ കാര്യ വാദി അലി അമാനി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ

0: ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സദഖയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ലോകപ്രശസ്തിയാർജിച്ച, ലോകശ്രദ്ധയാർജിച്ച കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നമ്മൾ കിഡ്സ് ടൈമിൽ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പറയാൻ ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന

0: ഓടുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് സലാഹ് അൽ ഹാഷിം.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم
2: إنا أنزلنا عليك الكتاب للناس بالحق فمن

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 463-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആനിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം ചെയ്യുന്നത് കാരി അബ്ദുൽ അസീസ് അസ്ഹറാനി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്ന ശൈലിയെ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ഖാഫിറൂനിന്റെ പാരായണമാണ് പഠിപ്പിക്കപ്പെടുന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم
3: أعوذ بالله من الشيطان الرجيم
2: بسم الله الرحمن الرحيم

0: أيها الكافرون.
1: قل يا أيها الكافرون
0: لا أعبد ما تعبدون.
1: لا

0: ഉബുദ്ബിദുനമാബുദ്ബിദുമാബത്തും
1: ولا انتم عابدون ما اعبد
0: ولا انتم عابدون ما اعبد
1: لكم دينكم ولي دين
0: لكم دينكم ولي دين
1: ابنك സൂറത്തുൽ കാഫിറൂനിൽ നിയമങ്ങൾ നോക്കാം. അഴുതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹ, ഖുൽ ഖാഫ് ശരിക്ക് പറയാം, പിന്നെ യാ അയ്യുഹ, അവിടെ യാ നീട്ടണം, മദ്യ നമ്മൾ പറഞ്ഞില്ലേ, യാ അയ്യുഹ. അൽ കാഫിറൂൻ ലാ അഅ്ബുദു, അവിടെ അതാ നമ്മളിപ്പോൾ പഠിച്ച മദ് മുൻഫസിൽ, ലാ മദ് പിന്നെ അ. അപ്പോൾ ലാ അഅ്ബുദു,
0: ലാ അഅ്ബുദു,
1: അയ്യോ അഅ്ബുദു മാത്രം, അഅ്ബുദൂൻ. പിന്നെ വലാ അൻതും, അവിടെ വലാ മദ്ദുണ്ട്, അപ്പോൾ വലാ അൻതും. നമ്മൾ മിൻ ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടില്ല, ഇൻഷാല്ലാ പഠിക്കും. പിന്നെ നന്നായിട്ട് മണിക്കണം. അഅ്ബിദൂന മാ അഅ്ബുദു, മാ വീണ്ടും മദ്ദ്, അത് മുംഫസിൽ. പിന്നെ അഅ്ബുദ് ഖുതുബ് ജബദാണല്ലോ, അഅ്ബുദ് ദ് പറയണം. അപ്പോൾ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ്,
0: വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ്.
1: പിന്നെ വലാ അന വീണ്ടും മദ്, അഅ്ബിദുമ്മ, അഅ്ബിദുമ്മ തെന്നുവിന് ശേഷം മീമാണ്. ഇപ്പം എന്താ നിയമം പഠിച്ച നിയമമാണ്, ഇദ്ഗാം ബിഗുന്ന, ആബിദുൻ തെന്നുവിന് ശേഷം മീം, യാ നൂന് മീം വാവ്, നാലക്ഷരം ഇതൊക്കെ,
0: യാ മീം നൂന് വാവ്,
1: ഇത് തെന്നുവിന് ശേഷം നൂൻ സാക്കിനക്ക് ശേഷം വന്നാൽ നന്നായിട്ട് മണിച്ച് ഉന്നത്തോടു കൂടി ഓതണം. അപ്പോൾ ولا انا عابد ما عبدتم
0: ولا انا عابد ما عبدتم
1: ولا انتم عابدون ما اعبد
0: ولا انتم عابدون ما اعبد
1: لكم دينكم ولي دين
0: لكم دينكم ولي دين
1: അവിടെ ഇത്രയാണ് നിയമങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. നമുക്കത് കൃത്യമായിട്ട് ലോദാം ഇൻഷാല്ലാ. ഒന്നുമില്ല, യാ അയ്യുഹ മദ് വേണം, പിന്നെ ലാ അഅ്ബുദു അവിടെ മദ് വേണം. അതാണ് ആദ്യത്തെ രണ്ടായത്തിലുള്ള നിയമം. أعوذ بالله من الشيطان الرجيم
0: أعوذ بالله من الشيطان الرجيم
1: بسم الله الرحمن الرحيم
0: بسم الله الرحمن الرحيم
1: قل يا ايها الكافرون
0: قل يا
1: كبر قل
0: قل يا ايها الكافرون
1: لا اعبد ما تعبدون
0: لا

0: أعبد
1: ولا أنتم عابدون ما أعبد
0: ولا أنا عابد ما عبدتم
1: ولا أنا عابد ما عبدتم
0: അവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അബദ്ത്തും എന്നാണ് ശരിക്ക്, അബദ്ത്തും. അത് എന്ത് ചെയ്തു, ദാ താലിലേക്ക് ഇതകാം ചെയ്തു, എന്നിട്ട് താക്ക് ശബ്ദമുണ്ട്, അബദ്ത്തും. അങ്ങനെ തന്നെ നമ്മൾ ഓതിയത്, നിയമം പറഞ്ഞതെന്ന് മാത്രം. പിന്നെ ഒന്നുകൂടി ഓതാം, വല അന ആബിദും മാ അബദ്ത്തും
1: വല അന ആബിദും മാ അബദ്ത്തും
0: ولا انتم عابدون ما اعبد
1: ولا انتم عابدون ما اعبد
0: لكم دينكم ولي دين
1: لكم دينكم ولي دين
0: ابو سوره الكافرون കഴിഞ്ഞു. ഇനി അടുത്ത സുഹൃത്ത് സുഹൃത്ത് നോക്കാം ഇൻഷാല്ലാ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സുഹൃത്തു കാഫിറുനിൻ്റെ പാരായണ പഠനമാണ് നാം നടത്തിയത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാ റബ്ബാനൽ ഖാദീർ.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, തൻസീൽ. സൂറത്തു മാഇദ 7 മുതൽ സൂറത്തു അന്നാം 20 വരെയാണ് ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി ആയിട്ടുള്ള മുഹമ്മദ് അയ്യൂബ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തെൻസീൽ. ഇന്ന് തെൻസീലിൽ നാം കേട്ട സൂറത്ത് സൂറത്ത് മാഇദ 7 മുതൽ അൻആം 20 വരെ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: فَالْفَارِقَاتِ فَرْقًا
0: فَالْفَارِقَاتِ فَرْقًا فَرْقًا قَافِنْ بَغَرَمْ كَافَ آغُنَّدُ فَرْقًا ഇങ്ങനെ فَرْقًا ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ്
1: فَالْفَارِقَاتِ فَرْقًا
0: എന്ന് തന്നെ പറയുക.
1: فَالْمُلْقِيَاتِ ذِكْرًا,
0: ذിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ذിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: ഫഇദൻ നുജൂമു തുമിസത്ത്,
0: അവിടെ ത്വ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത്ത് എന്നേ വരികയുള്ളൂ. തുമിസത്ത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദ സമാഉ ഫുരിജത്ത്, وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت وإذا الرسل أقتت.
0: ഇവിടെ 11-ാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ഷദ് ഉണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. أجلت
1: لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്, അദ്റാക.
1: വമാ അദ്റാകമാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലിക്കിൽ ഔവലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലുഹൈദാൻ.
3: أعوذ بالله من الشيطان الرجيم
4: يوم يجمع الله الرسل فيقول

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ടി കെ നിഷാദ് സലഫി അവതരിപ്പിക്കുന്നത്.
1: ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യാസീനിൻ്റെ 77 വരെയുള്ള ആയത്തുകളാണ് ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് 77-ാമത്തെ ആയത്ത്. വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നിട്ടും ഭ്രൂണത്തിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷേ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും നിസ്സാരമായ ഒരു വസ്തുവായിരുന്നിട്ടും അതിൽ നിന്ന് ഭൂമിലോകത്ത് കാണുന്നതിൽ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ മനുഷ്യനെന്ന സൃഷ്ടിയെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. ആ മനുഷ്യൻ ആ റബ്ബിനോട് തന്നെ അള്ളാഹുവിനുള്ള വിശ്വാസ കാര്യങ്ങളിലും പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിലും റബ്ബിനോട് തർക്കിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതിനെക്കുറിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവായ റബ്ബിനോട് തർക്കിക്കുമ്പോൾ നിന്നെ എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നില്ലേ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല 77-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. തൊട്ടടുത്തുള്ള രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ രണ്ട് ആയത്തുകളിൽ കടന്നു വരുന്നു. മസലം വനസിയ ഖൽഖ, അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട്. 78-ാമത്തെ ആയത്തിൽ وضرب لنا مثلا ونسي خلقه مثلا ونسي خلقه مثلا എന്ന് തൻവീനിനെ വ്യക്തമാക്കാതെ അതിനു ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. قال من يحيي العظام وهي رميم من يحيي العظام
2: അവിടെയും അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. മൈ യുഹയിൽ ഇളാമ വഹിയ റമീം. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ ഖുൽ യുഹയി ഹല്ലദി അൻശഅഹ ഖുൽ യുഹയി ഹല്ലദി അൻശഅഹ അൻശഅഹ എന്ന് ആ നൂന് അങ്ങനെ വ്യക്തമായി ഓതാൻ പാടില്ല, മറിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്.
1: അൻശഅഹ,
2: അതിനുശേഷം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖൽഖിൻ എന്നതിലെ തൻവീനിനെ വ്യക്തമായി പാരായണം ചെയ്യണം. അതിനുശേഷം വരുന്നത് ഐനാണ്.
1: വഹുവ ബികുല്ലി ഖൽഖിൻ അലീം.
2: ഖൽഖിൻ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ നന്നായി
1: ഖുർആൻ പറയുന്ന നിയമങ്ങൾ പഠിക്കണമെന്നും അതനുസരിച്ച് നമ്മുടെ ഖുർആനത്തിനെ ക്രമീകരിക്കണമെന്നും സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അതിൻ്റെ ആശയം നമുക്കൊന്ന് പരിശോധിക്കാം. വദറബ ലന മസല, ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വദറബ ലന മസലൻ, അവൻ നമുക്ക് ഉദാഹരണം പറയുകയാണ്, നമ്മോടവൻ ഒരു ഉദാഹരണം, ഒരു ഉപമ എടുത്തു കാണിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്, താൻ എവിടെ നിന്നുണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ഉദാഹരണം എടുത്തുകാട്ടി അള്ളാഹുവോട് തർക്കിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം. വറബ മസലൻ എന്നതാണ് ഉദാഹരിച്ചു, ഉപമ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം. വറബലന മസല, അവൻ നമുക്ക് അല്ലെങ്കിൽ നമ്മോട് ഒരു ഉപമ പറയുന്നു, ഉദാഹരണമെടുത്തു കാണിക്കുന്നു. വ നസിയ, അവൻ മറന്നുകൊണ്ട്, ഖൽഖഹു, അവൻ്റെ ഖൽഖിനെ, അവൻ്റെ സൃഷ്ടിപ്പിനെ, സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അയാൾ പറയുന്ന ഉദാഹരണം? കാല, അവൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, മൻ, ആരാണ്? യുഹയി, ജീവിപ്പിക്കുക, ജീവൻ നൽകുക, ആരാണ് ജീവൻ നൽകുക? അൽ ഇലാമ, ഇലാം, അളമ, ഇലാം എന്ന് പറഞ്ഞാൽ എല്ല്, എല്ലുകൾ, ഇലാം, എല്ലുകൾ. വഹിയ റമീം, അത് ദ്രവിച്ചു പോയിരിക്കെ, നുരുമ്പിച്ചതായിട്ടുള്ള, ദ്രവിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലുകളെ ഇനിയും ആരാണ് ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. ചില തഫ്സീറുകളിലൊക്കെ പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് എല്ലുകൾ പൊടിച്ച് അവയെ ധൂളികളാക്കി പറത്തിക്കളഞ്ഞു, എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്, ഈ പൊടി പൊടിയായി തീർന്ന എല്ലുകളെ ആരാണ് ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക? പരലോകം എന്ന ആശയം മനുഷ്യരാശിയെ പഠിപ്പിക്കുമ്പോൾ എല്ലാ പ്രവാ

അള്ളാഹുവാണ് സൃഷ്ടിപ്പിനെ ഏറ്റവും നന്നാക്കിയവനായ റബ്ബ്. വബദ അഖൽ ഖൽഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അള്ളാഹു ആരംഭിച്ചു. മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്ന്. ثم جعل نسله من سلاله من ماء مهين പിന്നെ അവന്റെ തുടർന്നുള്ള പരമ്പരകളെ അല്ലാഹു നിശ്ചയിച്ചത് നിന്ദ്യമായ ഒരു ദ്രാവകത്തിൽ നിന്നാകുന്നു, അതിൻ്റെ സത്തയിൽ നിന്നാകുന്നു. ثم سواه, എന്നിട്ട് അവനെ ചൊവ്വാക്കി, ശരിപ്പെടുത്തി. ونفخ فيه من روحه, അവന്റെ ആത്മാവ് റൂഹ് ആ മനുഷ്യ ശരീരത്തിൽ ഊതപ്പെട്ടു. വജഅലലകും സംഅ വല്ലബ്സ്വാറ വല്ലഫ്ഇദ, എന്നിട്ടവന് കേൾവിയും കാഴ്ചകളും അതോടൊപ്പം ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. ഖലീല മാ തഷ്കുറൂൻ, എന്നാൽ വളരെ കുറച്ചു മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പ് ഒന്നുമില്ലാത്ത, തീരെയില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന്, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ثم جعل نسله من سلاله من ماء مهين, ഒരുപക്ഷേ കണ്ടാൽ അറക്കുന്ന, വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, വളരെ നിസ്സാരമായ, നിന്ദ്യമായ ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ പിന്നീട് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിന്നുപോകുന്നത് അല്ലേ? അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിലനിന്നു പോരുന്നത്. വളരെ അറപ്പ് തോന്നുന്ന ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ ഒരു ആദ്യഘട്ടം കടന്നുപോയിട്ടുണ്ട്. ثم سواه, എന്നിട്ട് അതിങ്ങനെ ഘട്ടം ഘട്ടമായി അള്ളാഹു വളർത്തിയെടുത്തു, അതിന് ശരിയായ ഒരു രൂപം നൽകി, അതിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ചു, അതിന് കേൾവി നൽകി, അതിന് കാഴ്ച നൽകി, അതിന് ബുദ്ധിശക്തി നൽകി. ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതൊക്കെ നൽകിയതിന് ശേഷവും എന്താണ് മനുഷ്യന്റെ അവസ്ഥ? വഖാലു ഇദാ ലലൽനാ ഫിൽ അർദ്, ഇങ്ങനെയൊക്കെ ആയിട്ടും, ഒന്നുമില്ലായ്മയിൽ നിന്ന് ബദീഉ സമാവാതി വൽ അർദ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, വളരെ നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കിയ റബ്ബ്, അവന്റെ ഘട്ടം ഘട്ടമായ വളർച്ചയുടെ സൃഷ്ടിപ്പിന്റെ ഓരോ ഭാഗവും വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇദാ ളലൽനാ ഫിൽ അർളിയ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണോട് ചേർന്നതിന് ശേഷവും ഇനിയും ഒരു ജീവിതമോ, ഇനിയും ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്നാണോ പറയുന്നത്? ഇനിയും ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാകുമെന്നാണോ പറയുന്നത്? എന്നാണ് നിഷേധിയായ മനുഷ്യൻ അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് വളരെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധി കൊടുക്കുന്ന മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന, ഏതൊരാൾക്കും ബോധ്യപ്പെടാൻ കഴിയാവുന്ന, നിഷ്പക്ഷമായി റബ്ബിനെ അംഗീകരിക്കുന്ന, വിനയമുള്ള ഏതൊരടിമക്കും വളരെ വേഗത്തിൽ ബോധ്യപ്പെടാൻ കഴിയാവുന്ന സുന്ദരമായ ഒരു ഉദാഹരണമാണ് മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അയുസ്റക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അലം മിക്കുനുത്ഫത്തം മിമ്മനിയും, സ്കലിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണം മാത്രമായിരുന്നില്ലേ അവൻ? സുമ്മക്കാന അലഖതം ഫഖലഖ ഫസവ്വ, പിന്നീടൊരു രക്തക്കട്ടയായി, പിന്നീടതിനെ സൃഷ്ടിച്ചൊരു മനുഷ്യരൂപം, നല്ല രൂപത്തിൽ അവനെ ശരിപ്പെടുത്തി. വജഅല മിൻഹു സൗജൈനി ദക്കറ വല്ലുൻസ, അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, അങ്ങനെയുള്ള റബ്ബ് മരിച്ചു പോയവനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സ്കലിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണത്തിൽ നിന്ന് ആണും പെണ്ണുമായി സുന്ദരമായ രൂപങ്ങളിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കിയെടുത്ത റബ്ബ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, ഒരിക്കൽ കൂടി മണ്ണോട് ചേർന്നതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നവനല്ലയോ എന്നാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വദറബ ലന മസല, അവൻ നമുക്ക് ഉദാഹരണം ഉദാഹരിക്കുകയാണ്, ഉപം പറയുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. ഖാല, അവൻ ചോദിക്കുന്നു, അവൻ പറയുന്നു, മൻ, ആരാണ്? യുഹയ്യൽ ഇലാമ, എല്ലുകളെ ജീവിപ്പിക്കുക. വഹിയ റമീം, അവ ദ്രവിച്ചു പോയതിന് ശേഷം, അവ ദ്രവിച്ചതായിരിക്കെ, നുരുമ്പിയതായിരിക്കെ, ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക?
പുൽ.

0: നബിയെ പറയുക, യുഹയ്യീഹ അല്ലദി അൻശഅഹ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അല്ലാഹു അവൻ എല്ലാ സൃഷ്ടിപ്പുകളെക്കുറിച്ചും ആഴത്തിൽ നല്ലവണ്ണം അറിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകവും അല്ലാത്തതുമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും പരലോക ജീവിതത്തിൽ വിജയം വരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ.
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.

0: ആൻഡ് ടെലീക്യൂസ് അവതരണം അമീർ ഒറ്റപ്പാലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസ്സല്ലി വനസ്സലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലീക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആന്റെ പഠനവും പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ടെലീക്യൂസ്. എല്ലാ കുട്ടികളെയും നമ്മൾ അമ്മ ജുസ് സൂറത്തുൻ നബ മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുകയും അത് കൃത്യമായ ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു റിവിഷൻ നൽകുകയും ചെയ്താൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം നേടാൻ കഴിയും ഇൻഷാല്ലാ. എല്ലാ ഞായറാഴ്ചകളിലും 4:30 to 6:30 സമയത്ത് നടക്കുന്ന അതിൻ്റെ റെക്കോർഡിങ്ങിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക. 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് അറിയാത്തവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അഫ്നാൻ.
1: അസ്നാൻ, മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: 1-ാം ക്ലാസ്സിൽ.
1: 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്നാൻ എന്ന കുട്ടിയാണ് വിളിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ. എവിടെയാണ് വീട് അസ്നാന്?
2: മലപ്പുറം.
1: മലപ്പുറത്താണ് അല്ലേ? ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അസ്നാൻ കുട്ടി? കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ?
2: 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
1: അപ്പൊ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഫോണിൽ കിട്ടിയോ?
2: വിന്നറായിട്ടുള്ളൂ.
1: സമ്മാനം കിട്ടിയിട്ടില്ലേ? എവിടെയാണ്, ഏത് സ്കൂളിലാ പഠിക്കുന്നത്? പീസിലോ? ഓക്കെ, പീസ് സ്കൂളിലാണല്ലേ. ശരി, അപ്പൊ അവിടെയൊക്കെ ഖുർആനൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവൂല്ലേ? ശരി, അപ്പൊ മാഷാ അല്ലാ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോ വളരെ സന്തോഷമുണ്ട്. മോന് നന്നായിട്ട് പാട്ടൊക്കെ പാടുവോ? ഒരു രണ്ടുപേര് പാട്ട് പാടിയോ? നോക്ക്, പാട്ട് പാടാൻ നോക്ക്, ശ്രമിച്ചു നോക്കൂ. മാഷാ അല്ലാ.

ഓക്കെ, മാഷാല്ലാ, വെരി ഗുഡ്. അപ്പൊ നന്നായിട്ടുണ്ട് പാട്ടൊക്കെ. അപ്പൊ പാട്ടൊക്കെ എന്തിനാ പാടിപ്പിച്ചെന്നറിയോ? ചെലപ്പോ എന്തേലും പേടിയൊക്കെ ഉണ്ടെന്ന്, പേടിയൊന്നും മാറാനെ. പേടിയൊന്നുമില്ലല്ലോ അല്ലേ, ഉഷാറല്ലേ? അപ്പൊ എവിടുന്ന് ചോദിക്കാന്നറിയോ അസ്നാന്? ചോദ്യങ്ങളുണ്ടാവുക. ആ അമ്മ ജുസ്ന്ന് മൂന്ന് ചോദ്യങ്ങളുണ്ടാവും. മൂന്ന് ചോദ്യത്തിനും മോന് മറുപടി പറയണം. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന സൂറത്തിലെ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ ശേഷം അതിന്റെ തൊട്ടടുത്ത ആയത്ത് മോൻ ഓതണം. ഓക്കെ, എന്നാല് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا الليل لباسا

0: وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقك سبعا شدادا وجعلنا سراجا وهاجا
1: حسبك حسبك.
0: وأنزلنا من المعصرات ماء ثجاجا.
1: മതി മതി മതി, മാഷാല്ല, ബാറക്കല്ലാഹു ഫിക്. നന്നായിട്ട് ഓതാൻ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല നിലക്ക് ഓതാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാഷാല്ല. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വജഅൽന എന്ന് ഓതാതെ വജഅൽന, അവിടെ ജീമിന് സുക്കൂന് വരാതെ ശ്രദ്ധിക്കണം. ഓക്കെ, മാഷാല്ല. അപ്പൊ ഇനി ഒന്നാമത്തെ ചോദ്യം, ഓക്കെ ഉത്തരം പറഞ്ഞു, അഹ്സൻത, ബാറക്കല്ലാഹു ഫിക്. ഇനി രണ്ട് ചോദ്യങ്ങളുണ്ട്, രണ്ട് ചോദ്യത്തിന് മോന് ഇനി മറുപടി പറയണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്താണെന്ന് പറയേണ്ടത്. ഓതട്ടെ. സൂറത്തു അബസ അല്ലേ? ഉറപ്പാണോ? ഓക്കെ. അപ്പൊ മോൻ രണ്ട് ചോദ്യത്തിനും മറുപടി പറഞ്ഞു, രണ്ട് ചോദ്യത്തിനും മോൻ ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്, പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെ അറിയാം, കാണാതെ പഠിച്ചിട്ടുണ്ട്
0: തോന്നുന്നല്ലേ.
1: മാഷാല്ല. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, ആ റിവേഴ്സ് റിവേഴ്സ്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ആയത്താണ് ഓതിയണമെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ആയത്താണെങ്കിൽ മോൻ ഒന്നാമത്തെ ആയത്ത് ഓതണം, അങ്ങോട്ട് റിവേഴ്സ് ഓതണം. ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം,

0: അതിന്റെ മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, അത് ശേഷമുള്ള ആയത്തല്ലേ? ശേഷമുള്ളതല്ല, അതിന്റെ മുൻപുള്ള ആയത്ത്. ഹലോ ഹലോ, അതിന്റെ മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ഞാൻ ഓതിയ ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത്. വേഗം ഓതിക്കോളൂ. ഹലോ, ഹലോ ഹലോ, ബേജാറാവണ്ട ബേജാറാവണ്ട, സമാധാനത്തിൽ ഓതിയാ മതി കേട്ടോ. ആ ആയത്തിന്റെ മുൻപത്തെ ആയത്ത് മോൻ ഓതിയ ആയത്ത് തെറ്റാണ് കേട്ടോ. പക്ഷെ ആ മുൻപ് വേറെ ആയത്താണ് അതിലുള്ളത്. നീ സുഹൃത്ത് മാറിപ്പോയോ എന്നറിയില്ല. ഹലോ, അവിടെ ഒരു വേറെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. മോനെ ഒന്ന് ഒറ്റക്ക് നിൽക്കണം അവിടെ കേട്ടോ. ശബ്ദങ്ങൾ കുറച്ച് കൂടുതൽ കേൾക്കുന്നുണ്ട്. ശ്രദ്ധ അങ്ങോട്ടുകൂടെ മാറിപ്പോകുന്നുണ്ട് മോനക്ക് ഓതാൻ കഴിയാത്തത്. സുമ്മയും ആ ഓക്കെ. ഹലോ ഹലോ, മോൻ ഓതേണ്ട ആയത്ത് അതായിരുന്നു. സുമ്മയു ഖാലു ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ, ആ ആയത്തായിരുന്നു മോൻ ഓതേണ്ടത്. ഹലോ ആ ഹലോ മോനെ, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി വേറെ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. അത് കൺഫ്യൂഷൻ ആയിപ്പോയി മോനക്ക്, ആ കൂടി കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഇനി ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, കുറെ സമയം എടുക്കരുത്, ടൈം ഒരുപാട് നമുക്ക് പോയി. ഞാൻ വേഗം ഓതണേ. ഞാൻ അടുത്ത ആ ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിന്റെ മുൻപിലുള്ള ആയത്ത് ഓതണം. ഹലോ, ആയത്ത് മാറിപ്പോയല്ലോ മോനെ. ഹലോ, ശേഷമുള്ള ആയത്തല്ല മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ഇൻഷാല്ലാ, എന്താപ്പൊ ചെയ്യാ? ഒന്നുകൂടി ആലോചിച്ച് ഓതു, വേഗം ഓതു കേട്ടോ. ആയത്ത് മാറിപ്പോയല്ലോ മോനെ. ഞാൻ ഓതിയ ആയത്ത് ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിന്റെ മുൻപുള്ള ആയത്ത് മോൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത്. ഞാൻ നേരത്തെ കോള് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരു അവസരം കൂടി തന്നതാണ്. ഐന യഷ്റബു ബിഹൽ മുഖറബൂൻ എന്നായിരുന്നു ശരിയായ ഉത്തരം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യമോ നന്നായിട്ട് ഒന്നുകൂടി നന്നായി ഒരുങ്ങി മെമ്മറിയൊക്കെ ഒന്ന് ശരിയാക്കി റിവേഴ്സ് നമ്മൾ ഇങ്ങനെ ആയത്ത് ഓതാനും കൂടി പഠിച്ചു വരാം. ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്നാൻ എന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മളോട് സംബന്ധിച്ചത്. മലപ്പുറത്ത് നിന്നുള്ള കുട്ടിയാണ്. രണ്ട് ചോദ്യങ്ങൾക്ക് അസ്നാൻ മറുപടി പറയുകയും മൂന്നാമത്തെ ചോദ്യത്തിന് എന്തോ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി പഠിച്ച് അടുത്ത പ്രാവശ്യം വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അസ്നാൻ കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. ഇനി അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹലോ,
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ അഫ്ന.
0: ഫാത്തിമ അഫ്ന, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നു മോള്?
1: ആറാം ക്ലാസ്.
0: ആറാം ക്ലാസ്. എവിടെന്നാ വിളിക്കുന്നത്? എവിടെയാണ് വീട്, സ്ഥലം?
1: മലപ്പുറം.
0: മലപ്പുറം, ഓക്കെ. പിന്നെ ആദ്യമായിട്ടാണോ മോള് പീസ് റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് വിളിക്കുന്നത്?
1: അല്ല
0: അല്ല, മുമ്പ് വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഹലോ, സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മാനം വാങ്ങണം ഇൻഷാല്ലാ. പിന്നെ ഖുർആനൊക്കെ നമ്മള് മദ്രസയിലും സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നുണ്ടാവൂലേ? നമ്മള് അമ്മ ജുസ് എന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അമ്മ ജുസ് കംപ്ലീറ്റ്, അതിന് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ മൂന്ന് ചോദ്യങ്ങളും മോള് ശരിക്കും ശ്രദ്ധിച്ച് തെറ്റാതെ മറുപടി പറയണം. അപ്പോ പീസ് റെഡി നൽകുന്ന ഒരു സമ്മാനം മോൾക്ക് ലഭിക്കും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഞാൻ ഓതുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചിട്ട് അതിന്റെ ബാക്കി ആയത്താണ് മോൾ ഓതേണ്ടത്. ഞാൻ നിർത്തിയെടുത്ത് നിർത്തിയെടുത്തിന്റെ അടുത്ത ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في ذلك لعبرة لمن يخشى. ഹലോ, إن في ذلك لعبرة لمن يخشى.
1: أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها.
0: حسبك حسبك. مدي مدي ما شاء الله. ഒന്നാമത്തെ ഉത്തരം മോള് പറഞ്ഞു. അഹ്സൻതി, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം മോള് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം മോള് ശ്രദ്ധിച്ച് ആ ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്നാണ് മോള് പറയേണ്ടത്. ഓക്കെ,
1: ആ
0: ആയത്തുകൾ ശ്രദ്ധിക്കാം. ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്താണെന്ന് പറഞ്ഞാൽ തന്നെയാണ് രണ്ടാമത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരമാവും അങ്ങനെ പറഞ്ഞാൽ തന്നെ. ഓക്കെ, علمت نفس ما احضرت فلا اقسم بالخنس. سوره تكوير എന്ന് ആണ് മോള് ഉത്തരം പറയണം. അത് കറക്റ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട് പറയണം. ഓക്കേ, ഉറപ്പാണോ?
1: നമ്മൾ പറയാനേ
0: ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ? ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ? ഹലോ, ലൗഡ് സ്പീക്കർ. ആ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിട്ടോ. ആ ആ, അത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? അലിമത് നഫ്സും മാ അഹ്ദറത് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് ാണ് അല്ലേ? ആ, ഓക്കെ, ആയിക്കോട്ടെ. മോള് അവിടുന്ന് കുറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അവിടെ സൗണ്ട് ഇല്ലാത്തോടത്തേക്ക് മാറി നിക്കണം. ഓക്കെ, നമ്മള് ഗ്രൂപ്പായിട്ടല്ല ടെലികിസിൽ പങ്കെടുക്കുന്നത്, സിംഗിൾ ആയിട്ടാണ്. ഓക്കെ, ആ ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്ക. മൂന്നാമത്തെ ചോദ്യം ഓതി ആയത്തിന്റെ തൊട്ട് ബാക്കിലുള്ള ആയത്ത്, മുന്നിലല്ല ബാക്കിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ, ഹലോ, കേൾക്കണ്ടോ? പറഞ്ഞത് കേൾക്കണ്ടോ? എന്താ ഞാൻ പറഞ്ഞ്? ആ, ഞാൻ ഇനി ഒരായത്ത് ഓതും, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ബാക്കിലുള്ള ആയത്ത്, മുൻപിലല്ല തൊട്ടടുത്തുള്ള ആയത്തല്ല, അതിന്റെ മുൻപിലുള്ള ബാക്കിലുള്ള ആയത്ത്. അതായത് ഇപ്പോ രണ്ടാമത്തെ ആയത്താണെങ്കിൽ മോള് ഓതേണ്ടത് ഒന്നാമത്തെ ആയത്താണ്. ഓക്കെ, അപ്പൊ നാലാമത്തെ ആയത്ത് ഓതിയാലും മൂന്നാമത്തെ ആയത്താണ് മോള് ഓതേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കാം. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ഒന്ന് കേൾക്കില്ല മോളെ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല, വേഗം പറയാം. ഒരു മിനിറ്റ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് കൂടുതലായില്ലേ. ഹലോ,
1: ഹലോ,
0: വയസ്ല സഈറ ഉറപ്പാണോ? ഓക്കെ. അപ്പോ മാഷാല്ലാ, മൂന്ന് ചോദ്യത്തിന് മോള് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഫ്ന ഫാത്തിമ അല്ലേ? ഫാത്തിമ അഫ്ന. ആ ഫാത്തിമ അഫ്ന മാഷാല്ലാ സമ്മാനത്തിന് അർഹയാണ്. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം.
0: ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ അഫ്ന എന്ന കുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഫാത്തിമ മറുപടി പറയുകയും സമ്മാനത്തിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ നല്ല നിലക്ക് നമ്മുടെ മക്കളെ ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളും രക്ഷിതാക്കളുമായ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇൻഷാല്ലാ കൂടുതൽ പങ്കെടുത്ത കുട്ടികൾക്കും കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനുമൊക്കെ നമ്മൾ ഒരു ശ്രദ്ധയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ ടെലികിസിൻ്റെ അതുപോലുള്ള പരിപാടികളുടെ നമ്പറുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എത്തിച്ചു കൊടുക്കുക. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഒരുപാട് കുട്ടികൾ ഇനിയും പങ്കെടുക്കേണ്ടതുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാനും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാനും കഴിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി വളർത്താൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസിദ്ധമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പാരായണത്തിന്റെ ഹൃദ്യമായ ആസ്വാദനം. മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇപ്പോൾ കേൾക്കാം അധ്യായം അൽ ഖമർ, വചനം 22 മുതൽ 55 വരെ. പാരായണം ചെയ്യുന്നത് ഫാരിസ് അബ്ബാദ്.
1: أعوذ بالله من الشيطان الرجيم.

പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: മധുരം ഖുർആൻ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഹൂദ്, 50 മുതൽ 60 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് വാദി അൽ യമാനി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.

0: സൂറത്തുൽ ഹിഷ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിഷ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർറഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു. നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ, ശേഷം അല്ലാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹിഷ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ. ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം. ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ. ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഅന് സുക്കൂൻ, ഹഇൻ്റെ ശബ്ദമാണ് വരിക. വശ്ശഹാദ. ഹുവർ റഹ്മാനുർ റഹീം. ഹുവർ റഹ്മാൻ, ഹുവ ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ ഹുവർ റഹ്മാനുർ റഹീം. അർ റഹ്മാൻ അർ റഹീം. റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു അൽ മലികു അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം അസ്സലാമുൽ മുഅ്മിൻ അസ്സലാമുൽ മുഅ്മിനു അൽ മുഅ്മിനു അൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ മുഅ്മിനു. മുഅ്മിനു അല്ല അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാനും പാടില്ല. അൽ മുഅ്മിനു അല്ല അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ് ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാഹ്, ഹുവല്ലാഹ് എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ, ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്, കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു, ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ അർ റഹ്മാൻ.

0: المهيمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون.
1: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 36, ഏത്തിക്കാഫിന്റെ മര്യാദകൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇഴ്ത്തിക്കാഫുമായി ബന്ധപ്പെട്ട വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്നത്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ആയത്ത്. നോമ്പിൻ്റെ വിഷയങ്ങൾ വിശദമായി പ്രതിപാദിക്കവേ, വിശദമായി പരാമർശിക്കവേ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഴ്ത്തിക്കാഫിൻ്റെ വിഷയം കൂടി ഈ വചനത്തിൽ ഉണർത്തിയിരിക്കുകയാണ്. നമ്മൾ ഏതാനും വിഷയങ്ങളും വചനത്തിൻ്റെ അർത്ഥവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഈ ആയത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനങ്ങളായ ചില മസാലകളുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം ആയത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കാം. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ മസ്ജിദുകളിൽ ഇഴ്ത്തിക്കാഫിൽ ആയിരിക്കവേ ഭാര്യമാരോട് ലൈംഗിക ബന്ധം പുലർത്താവതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അപ്പോൾ ഇവിടെ ആകിഫൂൻ എന്നത് നമ്മൾ പറഞ്ഞു ഉഖൂഫ്, അത് മുലാസമയെ അറിയിക്കുന്നു, വിടാതെ കൂടുക, പൂണ്ടുകൂടുക എന്നത്. ഇഴ്ത്തിക്കാഫിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിലെ നിർവചനം പറഞ്ഞു, അൽ മുഖ്സു ഫിൽ മസ്ജിദ്, മസ്ജിദിൽ തങ്ങലും താമസിക്കലുമാണ് പ്രത്യേക രീതിയിൽ നിയ്യത്തോടു കൂടി. അപ്പോൾ അനാവശ്യമായി മസ്ജിദിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഇഴ്ത്തിക്കാഫിൽ പാടുള്ളതല്ല. ആകിഫൂൻ എന്നുള്ള ഈ പദപ്രയോഗം തന്നെ അറിയിക്കുന്നത് പൂണ്ടുകൂടുക, ഭജനയിലാവുക എന്നൊക്കെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരെക്കുറിച്ച് പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ബൈത് ഇല്ലാ ലി ഹാജത്തിൽ ഇൻസാൻ ഇദാ കാന മുഅ്തകിഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്തകിഫ് ആണ് എങ്കിൽ മലമൂത്ര വിസർജന ആവശ്യങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കല്ലാതെ വീട്ടിലേക്ക് വരാറില്ല. ലം യഖ്റുജ് മിനൽ മസ്ജിദ് ഇല്ലാ ലി ഹാജത്തിൽ ഇൻസാൻ. എന്നിട്ട് മഹദി പറയുന്ന അസ്സുന്നത്തു ഫിൽ മുഅ്തകിഫ് അല്ലാ യഖ്റുജ ഇല്ലാ ലിൽ ഹാജത്തിൽ ലതീ ലാ ബുദ്ദ മിൻഹ. അനിവാര്യമായ ആവശ്യങ്ങൾക്ക് അല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് ഇഴ്ത്തിക്കാഫിരിക്കുന്നവന് സുന്നത്താണ് എന്ന് മഹദി പറയുമായിരുന്നു. അതുപോലെ അൽ മസാജിദ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഴ്ത്തിക്കാഫ് ഫിൽ മസാജിദ് എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇഴ്ത്തിക്കാഫിരിക്കേണ്ടത് എവിടെയാണ്? മസ്ജിദുകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ മസ്ജിദിലല്ലാതെ ഇഴ്ത്തിക്കാഫ് ഇരുന്നിട്ടില്ല, മസ്ജിദുകളിലല്ലാതെ ഇഴ്ത്തിക്കാഫിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലെ ഇഴ്ത്തിക്കാഫ് സാധുവാകൂ എന്നുള്ളതാണ്. ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഇഴ്ത്തിക്കാഫ്, പ്രതിഫലത്തിൻ്റെ നിറവും തികവുമൊക്കെ ഉള്ള ഇഴ്ത്തിക്കാഫ്, അത് അൽ മസ്ജിദുൽ ഹറാം മക്കത്തെ മസ്ജിദ്, ഒ മസ്ജിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദുൽ നബവി മദീനത്തെ മസ്ജിദ്, മസ്ജിദ് ബൈത്തുൽ മഖ്ദിസ്

സ്ത്രീകൾ പുരുഷനെ പോലെയാണ്, മസ്ജിദിൽ മാത്രമാണ് എഴുത്തിക്കാഫ് സാധുവാവുക എന്ന അഭിപ്രായക്കാരാണ്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഒരു മഹദി അവരുടെ വീട്ടിൻ്റെ മസ്ജിദിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ നേർച്ച നേർന്നു. വീടുകളിൽ നിശ്ചയിക്കപ്പെടുന്ന മസ്ജിദ്, പ്രത്യേകം നിസ്കരിക്കാനുള്ള ഇടം, അതിനെക്കുറിച്ചാണ് ചോദിക്കപ്പെട്ടത്. അവിടെ ഒരു സ്ത്രീ എഴുത്തിക്കാഫ് ഇരിക്കാൻ നേർച്ച നേർന്നു. അപ്പോൾ ഇബിൻ അബ്ബാസ് പറഞ്ഞത്, ബിദ്അത്തുൻ വഅബ്ഗദുൽ അഅമാലി ഇലല്ലാഹിൽ ബിദ്അഉ, വീട്ടിൽ ഉള്ള മസ്ജിദ് അതിൽ എഴുത്തിക്കാഫ് ബിദ്അത്താണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കർമ്മം ബിദ്അത്തുകളാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പം മസ്ജിദായി വഖഫ് ചെയ്യപ്പെടുകയും നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഇടങ്ങൾ, അതാണ് എഴുത്തിക്കാഫിൻ്റെ ഇടങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നാണ്. വീടുകളിൽ മസ്ജിദുകളായി നിശ്ചയിക്കപ്പെടുന്ന ഇടം, അത് യഥാർത്ഥത്തിൽ വഖഫായി നിശ്ചയിക്കപ്പെട്ട മസ്ജിദുകളെ പോലെയല്ല. കാരണം ആ ഇടം മാറ്റി മറ്റൊരിടം വീട്ടിൽ നിശ്ചയിക്കാനും ജനാബത്തുകാരെ പോലുള്ളവർ, വലിയ ശുദ്ധിക്കാരെ പോലുള്ളവർക്ക് അവിടെ പ്രവേശിക്കാനും കിടക്കാനും ഒക്കെ ഋതുമതികളായ സ്ത്രീകൾ ഉപയോഗിക്കാനും ഒക്കെ അവസരമുള്ളതാണ് വീടുകളിലുള്ള മസ്ജിദുകൾ. അതുകൊണ്ട് തന്നെ ഫിൽ മസാജിദ് എന്നതിൽ വീടുകളിലെ മസ്ജിദുകൾ അല്ല ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തിക്കാഫിൻ്റെ ഇടം, അത് ആണിനും പെണ്ണിനും മസ്ജിദുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലാ തുബാഷിറൂഹുൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഭാര്യമാരെ പ്രാപിക്കുന്നത് വിരോധിച്ചു എഴുത്തിക്കാഫിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനു പറഞ്ഞു, ഇദാ ജാമഅൽ മുഅ്തകീഫു അബ്തല ഇഅ്തികാഫഹു വസ്തഅനഫ്. ഒരാൾ ഇഅ്തികാഫ് ഇല്ലായിരിക്കെ ഭാര്യയെ പ്രാപിച്ചാൽ അയാളുടെ ഇഅ്തികാഫ് അസാധുവായി. വസ്തഅനഫ്, അയാൾ ഇഅ്തികാഫ് പുനരാരംഭിക്കട്ടെ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനുവിൻ്റെ ഫത്വ. വലാ തുബാഷിറൂഹുൻ എന്ന് പറഞ്ഞു, ഇഅ്തികാഫിലായിരിക്കെ ഭാര്യമാരെ പ്രാപിക്കരുത് എന്ന്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആലാനഹ പറഞ്ഞു, അസ്സുന്നത്തു അലൽ മുഅ്തകിഫ്, എഴുത്തിക്കാഫ് ഇരിക്കുന്നവൻ്റെ മേൽ സുന്നത്താണ്, അല്ല യഊദ മരീദൻ, രോഗിയെ സന്ദർശിക്കാതിരിക്കുക, വല യഷ്ഹദ ജനാസത്തൻ, ജനാസയിൽ പങ്കാളിയാകാതിരിക്കുക, വല യമസ് ഇംറാഅത്തൻ, സ്ത്രീയെ സ്പർശിക്കാതിരിക്കുക, വല യുബാശിറഹ, സ്ത്രീയുമായി സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക, വല യഖ്റുജ ലിഹാജത്തിൻ ഇല്ല ലിമാ ലാബുദ്ദ മിൻഹു, അനിവാര്യമായതിനല്ലാതെ ഇതര ആവശ്യങ്ങൾക്ക് പുറത്തു പോകാതിരിക്കുക, വല ഇഅ്തികാഫ ഇല്ല ബിസൗമിൻ, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഅ്തികാഫില്ല, വല ഇഅ്തികാഫ ഇല്ല ഫി മസ്ജിദിൻ ജാമിഅൻ, ജാമിയായ മസ്ജിദിലല്ലാതെ ഇഅ്തികാഫില്ല. ജാമിയായ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദ്. ആയിഷ റളിയല്ലാഹു തആലയുടെ വീക്ഷണമാണ് ഇതൊക്കെ മഹദി പറയുന്നത്. മസ്ജിദുകളിൽ പൊതുവെ ഇഅ്തികാഫ് അനുവദനീയമാണ്. ഏറ്റവും നല്ലത് ജുമുഅ സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദാണ്. ഏറ്റവും പരിപൂർണത അൽ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൽ നബവി, അൽ മസ്ജിദുൽ അഖ്സ എന്നീ മൂന്ന് മസ്ജിദുകളാണ്. ഇതാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളതിൽ പ്രബല അഭിപ്രായം. അപ്പോൾ ഇവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തി. രോഗിയെ സന്ദർശിക്കാൻ പാടില്ല, ജനാസയിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന് തുടങ്ങിയ വിഷയങ്ങൾ മഹദി പറഞ്ഞതിനാൽ, പിന്നെ ഇഅ്തികാഫ് ഇരിക്കുന്നവന് പാടുള്ള പ്രവൃത്തികൾ, നിസ്കാരം, അള്ളാഹുക്കുള്ള ദിക്ർ, ഖുർആൻ പാരായണം, ഇതാണ് ഒരു മുഅ്തകിഫ് ഇഅ്തികാഫ് ഇരിക്കുന്നവൻ നിർവഹിക്കേണ്ട പുണ്യങ്ങൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വീക്ഷണത്തെ മുഖവിലക്കെടുത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അബു ഹനീഫത്തു നുഅ്മാൻ, അബ്ദുറഹ്മാൻ അൽ ഔസാഇ, ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാരൊക്കെ ഇതാണ് എഴുത്തിക്കാഫ് ഇരിക്കുന്നവരുടെ കർമ്മങ്ങൾ, എഴുത്തിക്കാഫുമായി പ്രത്യേകമായിട്ടുള്ള അമലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സാമീപ്യം കാംക്ഷിക്കപ്പെടുന്ന ഏതൊരു അമലും എഴുത്തിക്കാഫ് ഇരിക്കുന്നവർക്കാകാം എന്ന് അലി റളിയല്ലാഹു തആല അൻഹു, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, ഹസനുൽ ബസരി, ഇബ്രാഹിമുൻ നഖഈ തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. എഴുത്തിക്കാഫ് ഇരിക്കുന്നത് അള്ളാഹുവോടടുക്കാനും അവനിൽ നിന്നുള്ള പുണ്യം നേടാനും വേണ്ടിയാണ്. അതിനാൽ രോഗസന്ദർശനവും ജനാസയിൽ സംബന്ധിക്കലുമൊക്കെ എഴുത്തിക്കാഫ്

0: ഭരിക്കുന്നവർക്ക് അനുവദനീയമാണ് എന്നാണ് ഇവരുടെ പക്ഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി സഫിയ ബിന്തു ഹുയൈ റളിയല്ലാഹു തആല അൻഹ തിരുദൂതർ ഇഹ്തികാഫിലായിരിക്കെ മസ്ജിദിൽ വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി സന്ദർശിച്ചതും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സഫിയ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് അല്പസമയം സംസാരിച്ചു നിന്നു. പിന്നീട് സഫിയ റളിയല്ലാഹു തആല അൻഹ മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ അവരെ തിരിച്ചയക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ചെന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് സംസാരിച്ചത് അവരെ തിരിച്ചയക്കാൻ എഴുന്നേറ്റ് ചെന്നത് ഒക്കെ ഹദീസിൽ വന്നതിനാൽ ഇതുപോലത്തെ വിഷയങ്ങളാൽ ഇഹ്തികാഫിരിക്കുന്നവന് ദിക്റും ഖിറാഅത്തും സലാത്തും മാത്രമല്ല അതിനപ്പുറം എല്ലാ പുണ്യങ്ങളും ആകാം എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഭാര്യമാരെ സമീപിച്ച് അവരുമായിട്ടുള്ള ശയ്യാസഹനം അത് പാടുള്ളതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ വ്യക്തമാക്കി. വലാത്തു ബാഷി റൂഹുൻ എന്ന ഈ പ്രയോഗത്തിലൂടെ വലാത്തു ബാഷി റൂഹുൻ നവഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നുള്ള ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പിൻ്റെ വിഷയങ്ങൾ പരാമർശിക്കവെയാണ് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നോമ്പോടുകൂടി മാത്രമാണ് ഇഹ്തികാഫ് സാധുവാവുക, നോമ്പില്ലാത്തവർക്ക് ഇഹ്തികാഫ് ഇല്ല എന്ന് പ്രാമാണികരായ വലിയൊരളവ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള അസർ കേട്ടു, ലാ ഇഹ്തികാഫ ഇല്ലാ ബിസൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഹ്തികാഫ് ഇല്ല എന്ന്. അബു ഹനീഫത്തു നുഅ്മാൻ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇവരുടെയൊക്കെ അഭിപ്രായം ലാ യസഹുൽ ഇഹ്തികാഫു ഇല്ലാ ബിസൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ ഇഹ്തികാഫ് സാധുവാവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളുടെ ഈ ആയത്തിനെ ഉണർത്തിക്കൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നോമ്പില്ലാതെയും ഇഹ്തികാഫ് സാധുവാകും എന്നാണ്. നോമ്പോടുകൂടിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അൽ ഫഖ്റു റാസി പറഞ്ഞു, യജൂസുൽ ഇഹ്തികാഫ് ബിഗൈരി സൗം, നോമ്പില്ലാതെയും ഇഹ്തികാഫ് അനുവദനീയമാകും. വൽ അഫ്ളു അൻ യസൂമ മഅഹു, ഏറ്റവും ശ്രേഷ്ഠം ഇഹ്തികാഫ് എടുക്കുമ്പോൾ നോമ്പുണ്ടാവുക എന്നുള്ളതാണ്. വഹുവ മദ്ഹബു ഷാഫിഈ, അതാണ് ഇമാം ഷാഫിഈയുടെ മദ്ഹബ് എന്നാണ് അൽ ഫഖ്റു റാസി പറഞ്ഞത്. എന്നിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ് പറഞ്ഞത് ഹദീഹിൽ ആയ ഈ ആയത്താണ്. ലിഅന്നഹു ബിഗൈരി സൗമി ആകിഫുൻ വല്ലാഹു മനഅൽ ആകിഫ മിൻ മുബാശറത്തിൽ മർഅ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹ്തികാഫ് ഇരിക്കുന്നവനെ ഭാര്യമാരെ പ്രാപിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അപ്പോൾ നോമ്പില്ലാതെ ഇഹ്തികാഫ് ഇരിക്കുന്നവനാണ്, നോമ്പിൻ്റെ രാവിലാണ് ഭാര്യമാരെ പ്രാപിക്കൽ പാടുള്ളൂ, പകലിൽ പാടില്ല. അപ്പോൾ നോമ്പിൻ്റെ രാവിൽ ഇഹ്തികാഫ് ഇരിക്കാം, ഇഹ്തികാഫ് സാധുവാകും എന്നുള്ള അത് ഈ ആയത്ത് അറിയിക്കുന്നു ഈ പ്രയോഗത്തിലൂടെ. അപ്പോൾ ഇഹ്തികാഫിന് സൗം ഷർത്തല്ല, പക്ഷേ ശ്രേഷ്ഠതയാണ് എന്നുള്ളതാണ് അതിൽ ശരി. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ നോമ്പ് ഷർത്താക്കുന്നതിൽ കണിശക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പില്ലാതെ ഇഹ്തികാഫ് ഇരുന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടേയില്ല. വലം യദ്കുരില്ലാഹു സുബ്ഹാനഹു ഇഹ്തികാഫ ഇല്ല മഅസ്സൗം, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പോടുകൂടിയല്ലാതെ ഇഹ്തികാഫിനെ പറഞ്ഞിട്ടില്ല. വലാ ഫഅലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസ്സൗം, നോമ്പെടുത്തുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തികാഫ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഫൽ ഖൗലു റാജിഹു ഫി ദലീൽ അല്ലദി അലൈഹി ജുംഹൂറു സലഫ് അന്ന സൗമ ശർത്തു ഫിൽ ഇഹ്തികാഫ്, അതുകൊണ്ട് തന്നെ തെളിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, പൂർവ്വസൂരികളിൽ ഭൂരിപക്ഷം നിലകൊണ്ടതായ അഭിപ്രായം അന്ന സൗമ ശർത്തു ഫിൽ ഇഹ്തികാഫ്, ഇഹ്തികാഫിൽ നോമ്പുകാരനാവുക എന്നുള്ളത് ഷർത്താണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ബലപ്പെടുത്തിയത് അതാണെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ ആയത്തുകൾ വിശദമായി പ്രതിപാദിക്കുകയാണ് ഇഹ്തികാഫിനെ കുറിച്ച് പറഞ്ഞത് എന്നത് ശരിയാണ്. അതിനാൽ ഇഹ്തികാഫ് നോമ്പ് ഷർത്താണ് എന്ന് പറയുന്നത് നിരൂപണ വിധേയമാണ്. എന്തുകൊണ്ട്? ചില ഹദീസുകൾ നോമ്പെടുക്കാതെയും ഇഹ്തികാഫ് ആകാം എന്നതിൽ സ്ഥിരപ്പെട്ടതിനാൽ. അബ്ദുള്ള ഇബ്നു ഉനൈസ് അൽ ജുഹനി ഒരിക്കൽ തിരുസവിധത്തിലെത്തി, തിരുദൂതരോട് വന്ന് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നലി ബാദിയത്തൻ അകൂനു ഫീഹ, തിരുദൂതരെ ഞാൻ ഗ്രാമീണതയിൽ സ്ഥലമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ അവിടെ ആയിരിക്കും. വാന ഉസല്ലി ഫിഹ ബിഹംദില്ലാ, ഞാൻ അവിടെ നിസ്കരിക്കും. ഫമുർനി ബിലൈലത്തിൻ അൻസിലുഹ ഇല ഹാദൽ മസ്ജിദ്. അതുകൊണ്ട് ഒരു രാത്രി ഈ മസ്ജിദിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് വന്ന് കഴിയാൻ അങ്ങ് എന്നോട് കൽപ്പിക്കൂ. അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻസിൽ ലൈലത്ത് സലാസിൻ വഇശ്രീൻ, 23 രാവിൽ താങ്കൾ വന്നോളൂ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ഖാന യദ്ഖുൽ മസ്ജിദ സലാത്തൽ അസർ, അസർ നിസ്കാര സമയത്ത് മസ്ജിദിൽ പ്രവേശിക്കും. സുമലാ യഖ്റുജു മിൻഹു ലി ഹാജതിൻ ഹത്താ യുസല്ലിയ സുബ്ഹ്, സുബ്ഹ് നിസ്കരിക്കുന്നത് വരെ അദ്ദേഹം ഒരാവശ്യത്തിനും പുറത്തു പോകുമായിരുന്നില്ല. ഫൈദ സല്ല സുബ്ഹ് വജദ ദാബതഹു അലാ ബാബിൽ മസ്ജിദ് ഫജലസ അലൈഹ ഫലഹിഖ ബിബാദിയതിഹി എന്നാണ്. സുബ്ഹ് നിസ്കരിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ മസ്ജിദിൻ്റെ ബാബിൽ അദ്ദേഹത്തിൻ്റെ യാത്രാമൃഗത്തെ കണ്ടെത്തും. അതിൽ കയറി അദ്ദേഹം ബാദിയയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രാമീണതയിലേക്ക് ചെന്നെത്തുമായിരുന്നു എന്നാണ് ഈ സംഭവത്തിലുള്ളത്. അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് മസ്ജിദ് നബവിയിൽ ഇത്തിക്കാഫിരിക്കാൻ ഒരു രാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 23 രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ രാവിൽ ഇത്തിക്കാഫിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ സമയം നോമ്പുകാരനല്ലല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹ്റാനയിലായിരിക്കെ ആവശ്യപ്പെടുന്നുണ്ട്, യാ റസൂലല്ലാ ഇന്നി നദർത്തു ഫിൽ ജാഹിലിയത്തി അന അതകി ഫയൗമൻ, തിരുദൂതര ജാഹിലിയത്തിൽ ഞാൻ ഒരു ദിവസം ഇത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്, ചില നിവേദനങ്ങളിൽ ഒരു രാത്രി ഇത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്നാണ്. എവിടെ ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ഫകൈഫ തറ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് വന്ന് പിന്നെ ഹുനൈൻ ഔതാസ് തായിഫ് ഇവിടങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് ജിഹ്റാനയിൽ തങ്ങുകയും താമസിക്കുകയും ചെയ്ത ആ സമയം, ആ ജിഹ്റാനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മദീനയിലേക്ക് പോകുന്നത്. അതിനിടയിൽ റസൂലുള്ള വന്നിട്ട് ഉംറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അവസരത്തിലാണ് ഉമർ ചോദിക്കുന്നത്, മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇത്തിക്കാഫിരിക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഔഫി ബിനദ്രിക്, താങ്കളുടെ നേർച്ച പൂർത്തിയാക്കൂ എന്നാണ്. ഫഅതകഫ ലൈലതൻ, അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രി ഇത്തിക്കാഫിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇത്തിക്കാഫിന് നോമ്പിനെ ഷർത്താക്കുക എന്നുള്ള അഭിപ്രായം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഹദീസുകളുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രയോഗത്തിൽ അസ്സുന്നത്തു ഫീമൻ ഇഅതകഫ യസൂം, ഇത്തിക്കാഫിരുന്നവരുടെ വിഷയത്തിൽ സുന്നത്ത് നോമ്പെടുക്കലാണ് എന്നത് ഷർത്താണ് എന്ന് പറയുന്നത് പോലെയല്ല. ഷർത്താണ് എന്ന് പറഞ്ഞാൽ ഇത്തിക്കാഫ് ശരിയാകാൻ സാധുവാകാൻ നോമ്പെടുക്കണം എന്ന് വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ നോമ്പുകാരനായിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത്തിക്കാഫിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ നോമ്പോടുകൂടി ഇത്തിക്കാഫിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമവും സുന്നത്തും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂൻ, ആകിഫൂൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ലുസൂം, വിടാതെ കൂടുക, മുദാവമ നിത്യമായി കൂടുക എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഇത്തിക്കാഫ് ആകേണമെങ്കിൽ എത്ര സമയം, ഇത്തിക്കാഫിന് ഏറ്റവും ചുരുങ്ങിയ കാലപരിധി എത്ര, കൂടിയാൽ എത്ര. ഈ പദപ്രയോഗം അറിയിക്കുന്നത് ഇത്തിക്കാഫ് മസ്ജിദിൽ കുറെ വിടാതെ കൂടുക, തുടരുക എന്നുള്ളതാണ്. ചില ഫുഖാക്കൾ പറഞ്ഞു ഹനഫികളെ പോലുള്ളവർ ഇത്തിക്കാഫിൻ്റെ ചുരുങ്ങിയ കാലപരിധി ഒരു രാവും പകലുമാണ്. ചിലർ പറഞ്ഞത് 10 ദിവസമാണ് ചുരുങ്ങിയ കാലപരിധി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒരു നിമിഷമായാലും വലൌ ലഹ്ദത്തുൻ വാഹിദ ഇത്തിക്കാഫ് ശരിയാകും, വലാ ഹദ്ദ ലി അക്സരിഹി, കൂടിയാൽ എത്ര അതിനൊരു ഹദ്ദില്ല എന്നുള്ളതാണ്. ഫുഖാക്കൾക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസമുള്ളത് ഉണർത്തുമ്പോഴും ഈ പ്രയോഗം ആകിഫൂൻ എന്നുള്ള പ്രയോഗം, വഅഹീദ്ന ഇലാ ഇബ്രാഹിമ വഇസ്മാഇല അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽആകിഫീന വർറുക്അഇ സുജൂദ്, നമ്മൾ പഠിച്ചു പോയ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമസ്സലാമിയോട് നടത്തിയ ഉടമ്പടി കരാർ, അള്ളാഹുവിൻ്റെ ബൈത്തിനെ ശുദ്ധീകരിക്കാൻ തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ആകിഫീൻ ഇഴ്ത്തിക്കാഫിരിക്കുന്നവർക്ക്, പിന്നെ നിസ്കരിക്കുന്നവർക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല വൽ ആകിഫീൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ആ പ്രയോഗം അറിയിക്കുന്നത് വിടാതെ കൂടുക, താമസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്ര സമയം എന്ന് നിർണിതമല്ലെങ്കിലും ഇഴ്ത്തിക്കാഫിൽ കുറച്ച് സമയം അള്ളാഹുമായി ചെലവഴിക്കുക എന്നുള്ളത് ആ പദപ്രയോഗം തേടുന്നൊരു വിഷയമാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 ഇഴ്ത്തിക്കാഫ് അറിയിക്കാറുണ്ടായിരുന്നു എന്നത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രയോഗമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മൗല നാഫിഉന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഴ്ത്തിക്കാഫ് ഇരുന്നിരുന്ന മസ്ജിദുൻ നബവിയിലെ ഇടം കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഴ്ത്തിക്കാഫിരിക്കാൻ സുബ്ഹ് നിസ്കരിച്ച് മസ്ജിദിൽ കയറി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനായി ഒരു കൂടാരമൊരുക്കി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഴ്ത്തിക്കാഫിൻ്റെ അനുവാദം ചോദിച്ചു. അവർക്ക് അനുവാദം ലഭിച്ചപ്പോൾ അവരും ഇഴ്ത്തിക്കാഫിരിക്കാൻ ഒരു കൂടാരം സ്ഥാപിച്ചു എന്നാണ്. ഈ വിവരം കേട്ട ഹഫ്സ റളിയല്ലാഹു തആലാൻഹയും സൈനബ് റളിയല്ലാഹു തആലാൻഹയും ഒക്കെ ഇഴ്തിക്കാഫിരിക്കാൻ തയ്യാറായി അവർക്കൊക്കെ ഒരു കൂടാരം മസ്ജിദിൽ ഉണ്ടാക്കി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് മസ്ജിദിൽ കാണുന്നത് നാല് കുബ്ബകളാണ്, കൂടാരങ്ങൾ. ആയിഷ, ഹഫ്സ, സൈനബ്, അതുപോലെ തിരുദൂതരുടെ കുബ്ബ. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ത്? പുണ്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എഴുത്തിക്കാഫിരിക്കുന്നില്ല, കുബ്ബകൾ മസ്ജിദിൽ നിന്ന് എടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ തിരുദൂതരുടെയും ഭാര്യമാരുടെയും കുബ്ബകൾ മസ്ജിദിൽ നിന്ന് എടുക്കുകയുണ്ടായി. ആ വർഷം പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരുന്നില്ല റമദാൻ ഒടുവിൽ. പകരം ഷവ്വാലിലെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫിരിക്കുകയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഞാൻ ഇത് ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയായിരുന്നു എഴുത്തിക്കാഫിരിക്കുക എന്നുള്ളത്, അവിടുത്തെ ഭാര്യമാരുടെയും. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തിക്കാഫ് ആ വർഷം ഒഴിവാക്കിയത് ഇങ്ങനെ ഓരോ ഭാര്യമാരും മസ്ജിദിൽ കുബ്ബ നിർമ്മിച്ചാൽ ആളുകൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും നിസ്കരിക്കാൻ ഉള്ള സ്ഥലപരിമിതിയും ഒക്കെ കാരണത്താലാണ്. സഹയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ തിരുവിയോഗ ശേഷം അവിടുത്തെ പത്നിമാർ മസ്ജിദിൽ എഴുത്തിക്കാഫിരുന്നതൊക്കെ സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എഴുത്തിക്കാഫ് വലിയ പുണ്യമാണ്, അത് നിർവഹിക്കപ്പെടേണ്ട ഇടം മസ്ജിദാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫിൽ മസാജിദ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അൽ മസാജിദ് എന്നതിൽ അൽ ലിൽ അഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, നിസ്കാരം സംഘടിപ്പിക്കപ്പെടുന്ന മസ്ജിദ് എന്നാണ്. നമ്മൾ കേട്ടു ആയത്ത് അൻ തഹീറ ബൈതിയ ലി തായിഫീന വൽ ആകിഫീൻ എന്നാണ്. എൻ്റെ ബൈത്തിനെ, അവിടെ അൽ മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ അൽ കഅബ, അതിനെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് തവാഫ് ചെയ്യുന്നവർക്ക്, എഴുത്തിക്കാഫിരിക്കുന്നവർക്ക് എന്ന്. അപ്പോൾ മസ്ജിദുകളാണ് എഴുത്തിക്കാഫിനുള്ള ഇടം. എഴുത്തിക്കാഫ് വലിയ പുണ്യമാണ്, ഈ ഒരു പ്രയോഗം അതൊക്കെ നമ്മളോട് ഉണർത്തുന്ന വിഷയവുമാണ്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിൽക ഹുദൂദുല്ലാഹ് എന്ന് തുടങ്ങിയുള്ളത് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ 500 മൊഡ്യൂൾ 16 ക്ലാസ് 38 ഏത്തിക്കാഫിന്റെ മര്യാദകൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: ചോദ്യമൊന്ന്, ആക്കിഫൂന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഇരിക്കുന്നവർ, ബി വിടാതെ കൂടുക, സി മതിയായവർ. ചോദ്യം രണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കപ്പെട്ടു, ഒരു മഹദി അവരുടെ വീടിൻ്റെ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് പറ്റുമോ? അതിന് മറുപടിയായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ അത് നല്ല പ്രവൃത്തിയാണ്, ബി കുറ്റകരമല്ല, സി ബിദ്അത്താണ്. ചോദ്യം മൂന്ന്, ഇഅ്തികാഫ് പരിപൂർണമാക്കപ്പെടുന്ന മസ്ജിദുകളിൽ പെടാത്തത്? ഓപ്ഷൻ എ മസ്ജിദുൽ ഹറാം, ബി മസ്ജിദ് ഖുബ, സി മസ്ജിദുന്നബവി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ വിശുദ്ധ ഖുർആനെ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കിയ മധുര ശബ്ദത്തിനുടമകളായ കുഞ്ഞു ഖാരിഇകളുടെ പാരായണം പരിചയപ്പെടുത്തുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ്.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തു മാഇദ 7 മുതൽ സൂറത്തു അന്നാം 20 വരെയാണ് ഇന്നത്തെ തെൻസീലിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി ആയിട്ടുള്ള മുഹമ്മദ് അയ്യൂബ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد

دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل

عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين.

أمره عفى الله عما سلف ومن عاد فينتقم الله منه

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തെൻസീൽ. ഇന്ന് തെൻസീലിൽ നാം കേട്ട സൂറത്ത് സൂറത്ത് മാഇദ 7 മുതൽ അൻആം 20 വരെ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ വിരചിതമായ ഏറെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണമാണ് മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനി. ഖുർആനിൻ്റെ അന്തരാളങ്ങളിലേക്ക് ആഴച്ചിൽ ഇറങ്ങുന്ന പണ്ഡിതോചിതമായ വിശദീകരണമാണ് തഫ്സീർ അമാനിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തുൽ ഹിജ്റിൻ്റെ 89 മുതൽ 99 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
2: വചനം 89. വഖുൽ, പറയുകയും ചെയ്യുക, ഇന്നീ അന, നിശ്ചയമായും ഞാൻ തന്നെ, അന്നദീറു, താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ, അൽ മുബീൻ, സ്പഷ്ടമായ.
3: വഖുൽ ഇന്നീ അനന്നദീറുൽ മുബീൻ.
4: നബിയെ, നീ പറയുകയും ചെയ്യുക, ഞാൻ തന്നെയാണ് സ്പഷ്ടമായ താക്കീതുകാരൻ.
2: വചനം 90. കമാ അൻസൽനാ, നാം അവതരിപ്പിച്ചതുപോലെ, അലൽ മുഖ്തസിമീൻ, ഭാഗിച്ചെടുത്തവരുടെ മേൽ.
3: കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ.
4: അതെ, ഭാഗിച്ചെടുത്തവരുടെ മേൽ നാം അവതരിപ്പിച്ചതുപോലെ തന്നെ.
2: വചനം 91. അല്ലദീന, യാതൊരു കൂട്ടരുടെ മേൽ, ജഅലു, അവർ ആക്കി, അൽ ഖുർആന, ഖുർആനെ, പല അംശങ്ങൾ, ഭാഗങ്ങൾ.
3: അല്ലദീന ജഅലുൽ ഖുർആന ഇദീൻ,
4: അതായത് ഖുർആനിനെ പല ഭിന്നമായ അംശങ്ങളാക്കിയവരുടെ മേൽ.
5: അൽ മുഖ്തസിമീൻ എന്ന വാക്കിന് നാം പരിഭാഷയിൽ കാണിച്ചതുപോലെ ഭാഗിച്ചെടുത്തവൻ എന്നും അഥവാ പ്രവാചകന്മാരെ കളവാക്കുന്ന വിഷയത്തിലും മറ്റും അന്യോന്യം സത്യം ചെയ്തവർ എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടവൻ ആരാണെന്നതിലും ജഅലുൽ ഖുർആന ഉലീൻ, ഖുർആനെ അവർ പല അംശങ്ങളാക്കി എന്ന വാക്യത്തിൻ്റെ താല്പര്യത്തിലും വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. കൂടാതെ ഈ 90 വചനം വിഷയപരമായി നോക്കുമ്പോൾ അതിൻ്റെ നേരെ മുമ്പുള്ള വചനത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ അതല്ല 87 വചനത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ എന്നതിലും അഭിപ്രായ വ്യത്യാസം കാണാം. ഇക്കാരണങ്ങളാൽ ഈ വചനങ്ങൾ ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഫലവത്തായി സ്വീകരിക്കത്തക്ക തെളിവുകൾ കാണുന്നുമില്ല. മേൽ സൂചിപ്പിച്ച വ്യാഖ്യാനങ്ങളിൽ വെച്ച് കൂടുതൽ വ്യക്തമായി തോന്നുന്ന വ്യാഖ്യാനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് യോജിക്കുന്ന ഭാഗങ്ങളെ സ്വീകരിക്കുകയും യോജിക്കാത്ത ഭാഗങ്ങളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആനെ ഭിന്ന ഭാഗങ്ങളാക്കി അംശിച്ച വേദക്കാർക്ക് തൗറാത്തും ഇഞ്ചിയിലും മുമ്പ് അവതരിപ്പിച്ചു കൊടുത്തിരുന്നതുപോലെ തന്നെ നിനക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആനും 7 ആവർത്തിത വചനങ്ങളും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വ്യാഖ്യാനപ്രകാരം 90 വചനവും 87 വചനവും തമ്മിലായിരിക്കും വിഷയപരമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത്. ഇടക്കുള്ള 2 വചനങ്ങളും അൽ മുഅ്തരിളാത്ത്, ഇടവാക്യങ്ങളുമായിരിക്കുന്നതാണ്. അല്ലാഹു ആലം. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു നബിവചനത്തിൻ്റെ സാരം ഇങ്ങനെയാകുന്നു: എൻ്റെയും എന്നെ നിയോഗിച്ച കാര്യത്തിൻ്റെയും ഉപമ ഇങ്ങനെയുള്ള ഒരാളുടെ മാതിരിയാകുന്നു. അയാൾ അയാളുടെ ജനങ്ങളുടെ അടുക്കൽ ചെന്ന്, ഞാൻ നമ്മെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, ഞാൻ നഗ്നനായ താക്കീതുകാരനാണ്, അതുകൊണ്ട് രക്ഷാമാർഗം നോക്കുക എന്നിങ്ങനെ അവരോട് പറഞ്ഞു. കുറിപ്പ്: ഗൗരവമേറിയ വല്ല ആപത്തിനെക്കുറിച്ചും ശക്തിപൂർവം ജനങ്ങൾക്ക് പരസ്യമായ താക്കീത് നൽകുവാൻ ചെല്ലുന്ന ആളുകൾ വസ്ത്രങ്ങളഴിച്ച് നഗ്നമായ നിലയിൽ വിളിച്ചു പറയുക മുൻകാലത്ത് പതിവുണ്ടായിരുന്നു. ക്രമേണ കർശനമായ താക്കീത് നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ നഗ്നനായ താക്കീതുകാരൻ എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അവനെ അനുസരിച്ച് രാത്രി തന്നെ സാവധാനം സ്ഥലം വിട്ടുപോയി രക്ഷപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ അവനെ വ്യാജമാക്കി അവർ സ്ഥലം വിടാതിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ സൈന്യം വന്ന് അവരെ നശിപ്പിച്ചു. ഇതാണ് എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തവരുടെയും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഞാൻ കൊണ്ടുവന്ന യഥാർത്ഥത്തെ വ്യാജമാക്കുകയും ചെയ്തവരുടെയും ഉപമ. ബുഖാരി മുസ്ലിം.
2: വചനം 92. ഫവറബ്ബിക, എന്നാൽ നിന്റെ റബ്ബിനെ തന്നെ, ലനസ്അലന്നഹും, നിശ്ചയമായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും, അജ്മഈൻ, മുഴുവനും, എല്ലാവരോടും.
3: ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ,
4: എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അവരോട് മുഴുവനും നാം ചോദിക്കുക തന്നെ ചെയ്യും.
2: വചനം 93. അമ്മാ കാനു, അവർ ആയിരുന്നതിനെപ്പറ്റി, യഅമലൂൻ, അവർ പ്രവർത്തിക്കും.
3: അമ്മാ കാനു യഅമലൂൻ,
4: അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി.
2: വചനം 94. ഫസ്ദ, ആകയാൽ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുക, പരസ്യമായി പ്രഖ്യാപനം ചെയ്യുക, ബിമാ തുമർ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ, വഅഅരിദ്, തിരിഞ്ഞു കളയുകയും ചെയ്യുക, അവഗണിച്ചു കളയുകയും ചെയ്യുക, അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെപ്പറ്റി.
3: ഫസ്ദ ബിമാ തുമറു വഅഅരിദ് അനിൽ മുശ്രിക്കീൻ,
4: ആകയാൽ നബിയെ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ നീ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക, മുശ്രിക്ക് അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക.
2: വചനം 95. ഇന്ന, നിശ്ചയമായും നാം, കഫൈനാക, നിനക്കു തടുത്തു തന്നിരിക്കുന്നു, അൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്നവരെ,
3: ഇന്ന കഫൈനാകൽ മുസ്തഹ്സിഈൻ,
4: നിശ്ചയമായും നിനക്ക് ഈ പരിഹാസകരെ നാം തടുത്തു തന്നിരിക്കുന്നു, അഥവാ അവരുടെ ഉപദ്രവം നിനക്ക് ഫലിക്കുകയില്ല.
2: വചനം 96. അല്ലദീന യജഅലൂന, ആക്കുന്നവരായ, മഅല്ലാഹി, അല്ലാഹുവോടുകൂടി, ഇലാഹൻ ആഖറ, വേറെ ഇലാഹിനെ, ആരാധ്യനെ, ദൈവത്തെ, ഫസൗഫ, എന്നാൽ വഴിയെ, യഅലമൂൻ, അവർ അറിയും, അവർക്കറിയാം,

0: അതെ, അള്ളാഹുവിനോട് കൂടി വേറെ ആരാധനയെ ഏർപ്പെടുത്തുന്നവരെ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളുന്നതാണ്.
1: ആ നിഷേധികൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെപ്പറ്റിയെല്ലാം നാം ചോദ്യം ചെയ്യാതെ വിടുകയില്ല. അവർ എന്തു നിലപാട് കൈക്കൊണ്ടിരുന്നാലും ശരി, അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളെ പരസ്യമായി പ്രഖ്യാപനം ചെയ്തു കൊള്ളണം. അവരുടെ എതിർപ്പുകളെ അവഗണിച്ചു തള്ളുകയേ വേണ്ടൂ. ആ പരിഹാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. അതെല്ലാം അള്ളാഹു തടഞ്ഞുകൊള്ളുകയും അതിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്തു കൊള്ളും എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. അവസാനം ആ പരിഹാസകർ അവരുടെ പരിഹാസത്തിന്റെ ഫലം അറിയാറാകുമെന്ന് കടുത്ത ഒരു താക്കീതും നൽകുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വകാര്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ പ്രബോധനം നടത്തിയിരുന്നത്. സത്യവിശ്വാസികളായി തീർന്നവർ അവരുടെ നമസ്കാരം പോലും രഹസ്യമായിട്ടായിരുന്നു നടത്തി വന്നിരുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതോടെ തിരുമേനി പരസ്യമായി പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും കുറിച്ച് പരിഹാസം പതിവാക്കിയ പലരും മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരുടെയും പേരുകളും അവരുടെ ചെയ്തികളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുമായി പൊതുവെ അറിയപ്പെട്ടതുമാകുന്നു. വലീദുബിന് മുഗൈറ, ആസിബിനുൽ വായിൽ, അസ്വദുബിനു അബ്ദി യഹൂസ്, അസ്വദുബിനു അബ്ദുൽ മുത്തലിബ്, ഹർസുബിനു തൊലാത്തില മുതലായവർ അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. ഇവരുടെയെല്ലാം അവസാനമുണ്ടായത് കേവലം സാധാരണങ്ങളല്ലാത്ത ചില കാരണങ്ങളെ തുടർന്നുണ്ടായ ദുർമരണങ്ങളായിരുന്നുവെന്നത് പ്രസ്താവ്യമാണ്. നടന്നു പോകുമ്പോൾ ഒരു അമ്പിൻമുല കാലിൽ തട്ടുക, കാലിൽ മുള്ളുകുത്തുക, മൂക്കിലൂടെ ജലം വരിക, കണ്ണിൽ കരട് വീണ് കാഴ്ച നശിക്കുക, മലം ഛർദ്ദിക്കുക മുതലായ ഓരോ കാരണങ്ങളായിരുന്നു അവരുടെ മരണങ്ങൾക്ക് ഇടയാക്കിയതെന്ന് പല റിവായത്തുകളിലും കാണാവുന്നതാകുന്നു. നേതാക്കളുടെ ഉപദ്രവത്തിന് ഭംഗം നേരിടുന്നതോടെ സാധാരണക്കാരെ കൊണ്ടുള്ള ശല്യവും കുറയുമല്ലോ.
0: വചനം 97. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്, അന്നക, നീ എന്ന്, യദീഖു, ഞെരുങ്ങുന്നുവെന്ന്, ഇടുങ്ങിപ്പോകുന്നുവെന്ന്, സദുറുക, നിന്റെ നെഞ്ച്, ഹൃദയം, മനസ്സ്, ബിമാ യഖൂലൂൻ, അവർ പറയുന്നതുകൊണ്ട്, പറയുന്നതിനാൽ.
2: وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ
0: തീർച്ചയായും നാം അറിയുന്നുണ്ട്, അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഞെരിങ്ങിപ്പോകുന്നുവെന്ന്.
3: വചനം 98. ഫസബ്ബിഹ്, അതിനാൽ നീ തസ്ബീഹ് ചെയ്യുക, എന്നാൽ നീ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം നടത്തുക, ബിഹംദി, സ്തുതിയോടെ, റബ്ബിക, നിന്റെ റബ്ബിന്റെ, റബ്ബിനെ, വക്കുൻ, ആയിരിക്കുകയും ചെയ്യുക, മിനസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽപ്പെട്ടവൻ.
2: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ്സാജിദീൻ,
0: ആകയാൽ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം നടത്തിക്കൊള്ളുക, നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക.
3: വചനം 99. വഅബുദ്, ആരാധിക്കുകയും ചെയ്യുക, റബ്ബക, നിന്റെ റബ്ബിനെ, ഹത്താ യഅതിയക, നിനക്ക് വരുന്നതുവരെ, അൽ യഖീൻ, ഉറപ്പ്, മരണം.
2: വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽ യഖീൻ,
0: നിനക്ക് ആ ഉറപ്പ് അഥവാ മരണം വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക.
1: പരിഹാസകരുടെ ശല്യം തീർത്തു കൊടുക്കുമെന്ന് കഴിഞ്ഞ വചനങ്ങളിൽ വാഗ്ദാനം ചെയ്ത ശേഷം മറ്റൊരു സമാധാന സന്ദേശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നു. അവരുടെ ശല്യവും നിഷേധവും കാരണം കുറെ മനഃപ്രയാസവും ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി പരിഭവിക്കുകയോ വിഷാദിക്കുകയോ വേണ്ടതില്ല. അള്ളാഹുവിന് തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം, ഹംദ് അഥവാ സ്തുതികീർത്തനം, സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊള്ളുക. എല്ലാം അള്ളാഹു ശുഭകരമായി കലാശിപ്പിച്ചു തരും എന്ന് സാരം. അവസാനമായി മരണം വരെയും അള്ളാഹുവിൻ്റെ ആരാധന നിലനിർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അൽ യഖീൻ എന്ന വാക്കിന് ഉറപ്പ്, ദൃഢത, ഉറച്ച വിശ്വാസം എന്നൊക്കെയാണ് ഭാഷാർത്ഥം. മരണമാണിവിടെ ഉദ്ദേശം. ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണല്ലോ മരണം. പൊതുവിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായവും അതുതന്നെ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതിന് തെളിവും ഉദ്ധരിക്കപ്പെടുന്നു. നരകവാസികൾ നരകത്തിൽ വെച്ച് ഇങ്ങനെ വിലപിക്കുന്നതായി അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. വക്കുന്ന നുക്കദ്ദീബു ബിയൗമിദ്ദീൻ ഹത്ത അത്താനൽ യഖീൻ. സാരം, ഞങ്ങൾക്ക് ഉറപ്പുവരുന്നതുവരെ ഞങ്ങൾ പ്രതിഫല ദിവസത്തെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ധ്യായം 74, 46, 47 വചനങ്ങൾ. ഉസ്മാനുബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണമടഞ്ഞപ്പോൾ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്മാ ഹുവ ഫഖദ് ജാഅഹുൽ യഖീൻ വഅന്ന ലഅർജു ലഹുൽ ഖൈർ. എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പു വന്നു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബുഖാരി. ഇവിടങ്ങളിൽ ഉറപ്പുകൊണ്ട് വിവക്ഷ മരണം തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഭാഷാർത്ഥത്തെ അടിസ്ഥാനമാക്കി ഉറപ്പായ അറിവും വിശ്വാസവും ലഭിക്കുന്നതുവരെ മാത്രമേ നമസ്കാരം മുതലായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂവെന്നും ഉറപ്പായ അറിവും വിശ്വാസവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലെന്നും സൂഫി വേഷധാരികളായ ചില സ്വാർത്ഥതികൾ ഈ അവസാന വചനത്തെ ആസ്പദമാക്കി സമർത്ഥിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യതിയാനമത്രേ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണല്ലോ ഏറ്റവും ഉറപ്പായ അറിവും വിശ്വാസവുമുള്ളവർ. എന്നിട്ട് പോലും അവരാരും ആരാധനാകർമ്മങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ലെന്നു മാത്രമല്ല, മറ്റാരേക്കാളും കൂടുതൽ കർശനം അതിൽ സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത്രയുമല്ല, അറിവും വിശ്വാസവും വർദ്ധിക്കും തോറും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും കൂടുതൽ നിഷ്കർഷ പാലിക്കുകയാണുണ്ടാവുക. അതാണ് വേണ്ടതും. ഉറപ്പുവരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസാക്ഷിക്ക് ബോധ്യം വരിക എന്നാണെന്നും ഇപ്പോൾ ചിലർ പ്രസ്താവിച്ചു കാണുന്നു. വിശദീകരണ വേളയിൽ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ന്യായീകരണവും കണ്ടേക്കുമെങ്കിലും പലപ്പോഴും ഈ അർത്ഥം സ്വീകരിക്കുന്നത് അപകടകരവും സത്യവിരുദ്ധവുമായിട്ടാണ് അനുഭവപ്പെടുക. മേലുദ്ധരിച്ച ഖുർആൻ വചനത്തിലും നബി വചനത്തിലും മരണം എന്നല്ലാതെ ഈ രണ്ടർത്ഥങ്ങളും ശരിയാകാത്ത സ്ഥിതിക്ക് ഇവിടെയും ഉറപ്പുകൊണ്ടുദ്ദേശം മരണമാണെന്ന് വെക്കുവാൻ അറിവും വിശ്വാസവും മനസാക്ഷിയും ഉള്ളവരാരും മടിക്കുവാൻ കാരണമില്ലതാനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അടിയാൻ അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവനായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുവിൻ. മുസ്ലിം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല വിചാരവും അഥവാ ദുഃഖവും ബാധിച്ചാൽ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു. അബൂദാവൂദ്. മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുകയും തസ്ബീഹ്, ഹംദ്, സുജൂദ് മുതലായ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി പാരായണ പഠനം സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയുള്ള ആയത്തും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബുറൂജ് നമ്മൾ ഏകദേശം പകുതി ഭാഗമാണ് നോക്കിയത്. ഇനി എൻ്റെ ബാക്കി 10-ാമത്തെ ആയത്ത് വരെ നോക്കിയത്. 11-ാമത്തെ ആയത്ത് മുതലുള്ളത് ഇനി പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار
6: إن الذين آمنوا وعملوا الصالحات لهم جنات
5: അവിടെ മണിച്ചോദിക്കോ, ലഹും ജന്നാതുരീമിൻ തഹ്തിഹൽ അൻഹാർ.
6: ലഹും ജന്നാതുരീമിൻ തഹ്തിഹൽ അൻഹാർ.
5: ذلك الفوز.

0: മജീദ്.
1: ബൽ ഹുവ ഖുർആനു മജീദ്.
0: ബൽ ഹുവ ഖുർആനു മജീദ്.
1: മജീദ് ബൽ ഹുവ
0: ബൽ ഹുവ ഖുർആനു
1: ഖാഫ് ശരിക്ക്
0: ബൽ ഹുവ ഖുർആനു മജീദ്.
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്.
0: ഫീ ലൗഹിൻ മഹ്ഫൂദ്.
1: ഒന്നുകൂടി.
0: ഫീ ലൗഹിൻ മഹ്ഫൂദ്.
1: ഇനി സൂറത്തുൽ ഇൻഷിഖാഖ് ആണ്. അത് 25 ആയത്തുകളുണ്ട്. നോക്കാം. ഇത് സമാഉ, സമാഉ മദ് മുത്തസിൽ, പിന്നെ ഇൻഷഖ് നൂനുസാക്കിനക്ക് ശേഷം ഷീനാണ്. ഇഖ്ഫാ നന്നായിട്ട് ഉന്നത്തോടു കൂടി. വഅദിനതിൽ റബ്ബിഹ വഹഖത് വഇദൽ അർദു മുദ്ദത് ഖത് മാ ഫീഹാ വതഖല്ലത് വഅദിനതിൽ റബ്ബിഹ വഹഖത് യാ അയ്യുഹൽ ഇൻസാൻ. ഇൻസാൻ നൂനുസാക്കിനക്ക് ശേഷം സീൻ. ഇഖ്ഫാ ഇന്നക കാദിഹൻ ഇല കാദിഹൻ തൻവിൻ ശേഷം ഹംസയാണ്. കാദിഹൻ ഇല കദ്ഹൻ ഫമുല കദ്ഹൻ ഫ തൻവിൻ ശേഷം ഫ ആണ്. ൂത്തിയൂനുസാക്കിന് ശേഷം ഹംസ ഇൽഹാറാണ്. ഒട്ടും ഉന്നത്തില്ലാതെ ഉച്ചരിക്കുക. കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. തൻവിൻ ശേഷം യാ മണിക്കുക. നന്നായിട്ട് ഉന്നത്തോടുകൂടി യാ ഇരട്ടിപ്പിച്ചുകൊണ്ട്. വയാഖലിബു ഇഖ്ഫ ആണ്. നൂൻസാക്കിന് ശേഷം ഖാഫ്. പിന്നെ ഇലാ അഹ്ലിഹി മദ് മുൻഫസിൽ മസ്റൂറ. അമ്മാമൻ ഊത്തിയ നൂൻസാക്കിന് ശേഷം ഹംസ ഇലഹാർ ആണ്. ഒട്ടും ഉന്നത്തില്ലാതെ. വറോ മദ് മുത്തസിൽ നിർബന്ധമായി നീട്ടണം. ഫസൗഫയ്യദുഉ സുബൂറ വയസ്ല സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി. ഫീ അഹ്ലിഹി മദ് മുൻഫസിൽ. ഇന്നഹു ളന്ന അല്ലൻ യഹൂർ. അല്ല അല്ല നൂൻസാക്കിന് ശേഷം ലാമാണ്. തൻവി ഇദ്ഗാം ബില ഗുന്ന. പിന്നെ അല്ലയ്യ ലയ്യ ഇദ്ഗാം ബിഗുന്ന. ബല ഇന്നഹു ബല ഇന്ന റബ്ബഹു. ബല ഇന്ന മദ് മുൻഫസിൽ. ബിഹി ബസീറ ഫല ഉഖസിമു മദ് മുൻഫസിൽ നീട്ടുക. ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദത്തസഖ് ലതർകബുന്ന طبقا عن طبقا تنوين ശേഷം عين لهران عن طبق അവിടെ اخفاء നല്ല മണിക്കണം. فمالهم لا يؤمنون واذا قرئ القران لا يسجدون. സുജൂദിന്റെ സുജൂദ് തിലാവത്ത് നമ്മൾ മുൻപ് സൂചിപ്പിച്ചല്ലോ. ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുണ്ട്. ബലില്ലദീന കഫറു ബലില്ലദീന കഫറു യകദിബൂൻ അല്ലാഹു അഅലമു ബിമാ യുഊൻ. അല്ലാഹു അഅലമു ബിമാ യുഊൻ ഫബശ്ശിർഹും ശിർഹും ബി മീം സാക്കിനാണ്. അതിന് ശേഷം ബ ആണ്. അപ്പോൾ ഒന്ന് ഉന്നത്തോടു കൂടി ഓതുക. അദാബിൻ അലീം തൻവിന് ശേഷം ഹംസ ഇൽഹാർ. ഒട്ടും ഉന്നത്ത് ഇല്ലാതെ ഉച്ചരിക്കുക. ബി അദാബിൻ ഫബശ്ശിർഹും ബി അദാബിൻ അലീം. പിന്നെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജുറുൻ. അജുറുൻ തൻവീന് പിന്നെ ആണ്. അപ്പോൾ ഇൽഹാർ ഗൈറു മംനൂൻ. ലഹും അജുറുൻ ഗൈറു മംനൂൻ. ഇത്രയാണ് അതിലെ നിയമങ്ങൾ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് പാരായണം ചെയ്ത് നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ. തജ്വീദനുസരിച്ച് അതിൻ്റെ പാരായണ നിയമത്തോടുകൂടി പാരായണം ചെയ്യാം നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിലെ ശ്രോതാക്കളിനി കേൾക്കുന്നത് മനഃപ്പാഠം. മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് മനഃപ്പാഠമാക്കാനുള്ള സുവർണാവസരമാണ് ശ്രോതാക്കൾക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ മനഃപ്പാഠം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 233. ഈ ഭാഗം പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സാദ് അൽ ഹാമിദി.
6: يَقْدُمُ قَوْمَهُ يَوْمَ الْقِيَامَةِ فَأَوْرَدَهُمُ النَّارَ وَبِئْسَ

മഷാ അള്ളാ ബറക്കല്ലാ ഫീക്കും. നമ്മൾ ഇതുവരെ കേട്ടത് മനപ്പാഠമാണ്. മനപ്പാഠ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 233 ആണ്. ആരാണ് നിർവഹിച്ചത്? അഷേഖ് സാദ് അൽ ഹാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എന്നെ കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ആലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ആലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദ്വാദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്റ് എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്തു കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസ്സിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഖ്റജ്, ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഖ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ഷറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ഷറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

ഇന്നഹാദാ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാമു തമാസിലൈന് സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

نحن نزلنا عليك القرآن. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതൊരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന,

0: حكم ربك ولا تطع منهم آثما أو كفورا.
1: ഇവിടെ ഫസ്ബിർ ലി ഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലി ഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ റായിനെ തർക്കീക്കാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലി ഹുക്മി റബ്ബിക, ലി ഹുക്മി റബ്ബിക കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഅ് മിൻഹും, തുതിഅ് എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഅ് എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഅ് ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആഥിമൻ ഔ കഫൂറ, ആഥിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
0: ഫസ്ബിർ ലിഹുക്മി റബ്ബിക വല തുതിഅ് മിൻഹും ആഥിമൻ ഔ കഫൂറ.
1: ഇനി 25-ാമത്തെ ആയത്തിൽ
0: واذكر اسم ربك بكرة وأصيلا.
1: واذكر اسم ربك ഇവിടെ واذكر اسم കൂട്ടി ഓതുമ്പോൾ واذكر اسم, അല്ലെങ്കിലോ واذكر اسم, അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല. വഖഫ് ചെയ്താൽ واذكر എന്നാണ് പറയുന്നത്. പിന്നെ اسم ഒരിക്കലും അവിടെ واذكر اسم എന്ന് പറയരുത്. واذكر اسم واذكر اسم എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റത്തൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റത്തൻ ബുക്റത്തൻ എന്ന് പറയാൻ പാടില്ല.
0: വ അസ്വീല ബുക്റത്തൻ വ അസ്വീല,
1: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ
5: ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: نور على مر الزمان تألقا وأضاء للدنيا قريبا.
8: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അടുത്തതായി കാതോർക്കുന്നത് മധുരം ഖുർആൻ. അബ്ദുള്ള അൽ ജുഹനിയുടെ മധുരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിൽ 12 അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാതോർക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മൂന്നാം അധ്യായം ആലു ഇമ്രാന്റെ 55 മുതൽ അവസാന വചനം വരെയും മൂന്നാം അധ്യായം ആലു ഇമ്രാൻ 55 മുതൽ 180 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് ആലു ഇമ്രാൻ 55 വചനം മുതൽ 180 വചനം വരെയാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശ്വവിഖ്യാതങ്ങളായ ഖുർആൻ തഫ്സീറുകൾക്കൊപ്പം ചേർത്ത് പറയാൻ മലയാളികൾക്ക് ഒരേ ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, അതാണ് മർഹൂം അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം. ഈ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ 27 അധ്യായം സൂറത്തു നംലിലെ 45 മുതൽ 58 വരെ വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ അടിസ്ഥാനമാക്കി നാം കേട്ടു തുടങ്ങുന്നു.
4: വചനം 15.
5: ഹൽ അറ്റാക്ക, നിനക്ക് വന്നിരിക്കുന്നുവോ? ഹദീസു മൂസ, മൂസായുടെ വർത്തമാനം, വിഷയം.
6: ഹൽ അതാക ഹദീസു മൂസ,
5: നബിയെ, നിനക്ക് മൂസായുടെ വർത്തമാനം വന്നിരിക്കുന്നുവോ?
4: വചനം 16.
5: ഇദ് നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ്. ബിൽ വാദിൽ മുഖദ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ചു. തുവ, അതായത് തുവ, തുവ എന്ന.
6: ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ,
5: അതായത് തുവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം.
4: വചനം 17.
5: ഇദ്ഹബ്, നീ പോകുക. ഇലാ ഫിർഔൻ, ഫിർഔന്റെ അടുക്കലേക്ക്. ഇന്നഹു തഗോ, നിശ്ചയമായും അവൻ അതിരുവിട്ടിരിക്കുന്നു, ധിക്കാരം മുഴുത്തിരിക്കുന്നു.
6: ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗോ,
5: നീ ഫിർഔന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ ധിക്കാരത്തിൽ അതിരുകവിഞ്ഞിരിക്കുന്നു.
4: വചനം 18.
5: ഫഖുൽ, എന്നിട്ടു പറയുക. ഹൽ ലക, നിനക്ക് ഉണ്ടോ? ഒരുക്കം, തയ്യാർ, ആവശ്യം ഉണ്ടോ? ഇല അൻ തസക്ക, നീ പരിശുദ്ധി പ്രാപിക്കുവാൻ, നന്നായിത്തീരാൻ.
6: ഫഖുൽ ഹൽ ലക ഇല അൻ തസക്ക,
5: എന്നിട്ട് പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമുണ്ടോ?
4: വചനം 19.
5: വഅഹ്ദിയക, ഞാൻ നിനക്ക് മാർഗദർശനം നൽകുവാനും. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. ഫതഖ്ഷ, അങ്ങനെ നീ ഭയപ്പെടുവാനും.
6: വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ,
5: നിന്റെ റബ്ബിങ്കലേക്ക് ഞാൻ നിനക്ക് മാർഗദർശനം നൽകുകയും അങ്ങനെ നീ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിനും ഒരുക്കമുണ്ടോ?
7: സീനാ പർവ്വതത്തിലെ തുവ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച വിവരം സൂറത്ത് തോഹയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സംസാരത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്നത്.
4: വചനം 20.
5: ഫഅറാഹു, അങ്ങനെ അദ്ദേഹം അവനു കാട്ടിക്കൊടുത്തു. അൽ ആയത്തൽ കുബറോ, വമ്പിച്ച ദൃഷ്ടാന്തം.
6: ഫഅറാഹുൽ ആയത്തൽ കുബറോ,
5: അങ്ങനെ അദ്ദേഹം അവന് ആ വമ്പിച്ച ദൃഷ്ടാന്തം കാട്ടിക്കൊടുത്തു.
4: വചനം 21.
5: ഫകദബ, അപ്പോൾ അവൻ വ്യാജ്യമാക്കി. വഅസാ, അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്തു.
6: ഫകദബ വഅസാ,
5: എന്നാൽ അവൻ വ്യാജ്യമാക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു.
4: വചനം 22.
5: തുമ്മ അദ്ബറ, പിന്നെ അവൻ പിന്നോക്കം പോയി, പിന്നിട്ടു. യസ്ആ, പരിശ്രമിച്ചുകൊണ്ട്.
6: ثم أدبر يسعى,
5: പിന്നീട് അവൻ എതിരായ പരിശ്രമം നടത്തിക്കൊണ്ട് പിന്നോട്ട് പോയി.
4: വചനം 23.
5: ഫഹശറ, അങ്ങനെ അവൻ ശേഖരിച്ചു, ഒരുമിച്ചുകൂട്ടി. ഫനാദ, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, പ്രഖ്യാപിച്ചു.
6: ഫഹശറ ഫനാദ,
5: അങ്ങനെ അവൻ തന്റെ ആൾക്കാരെ ശേഖരിച്ചു, എന്നിട്ട് വിളിച്ചു പ്രഖ്യാപിച്ചു.
4: വചനം 24.
5: ഫഖാല, അവൻ പറഞ്ഞു, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അൽ അഅലാ, ഏറ്റവും ഉന്നതനായ.
6: ഫഖാല അന റബ്ബുക്കുമുൽ അഅലാ,
5: അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബാകുന്നു.
7: മൂസ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യത്തെയും പ്രബോധനത്തെയും നിഷേധിക്കുകയും അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി ഫിർഔൻ പിന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഒടുക്കം ജനമധ്യേ അവരുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് താൻ തന്നെയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയുന്നില്ല എന്നും അവൻ അവരോട് പറയുകയുണ്ടായി. സൂറത്തുൽ ഖസസ് 38. ഫിർഔനിന്റെ ഔദ്ധത്യവും ധിക്കാര മനസ്ഥിതിയും എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. ഇതെല്ലാം വകവെച്ചു കൊടുക്കുമാറ് ആ ജനതയിൽ അവനുണ്ടായിരുന്ന സ്വാധീനവും പ്രതാപവും ഇതിൽ നിന്ന് അനുമാനിക്കാവുന്നതുമാണ്.
4: വചനം 25.
5: ഫഅഖദഹു, അപ്പോൾ അവനെ പിടിച്ചു ശിക്ഷിച്ചു. അല്ലാഹു അല്ലാഹു, നകാല, ശിക്ഷാ നടപടിയായി, തടവായിട്ടു, വിലങ്ങായിട്ടു. അൽ ആഖിറത്തി, അവസാനത്തേതിൻ്റെ, പരലോകത്തിൻ്റെ. വൽ ഊല, ആദ്യത്തേതിൻ്റെയും ഇഹലോകത്തിൻ്റെയും.

0: ആദ്യ ലോക അഥവാ ഇഹലോകത്തിൻ്റെയും ശിക്ഷാനടപടിയായി പിടിച്ചു ശിക്ഷിച്ചു.
1: വചനം 26.
2: ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലഇബ്റത്തൻ, ഒരു ചിന്താപാഠം, ഗുണപാഠം. ലിമൻ യഖ്ഷ, ഭയപ്പെടുന്നവർക്കു.
3: ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിമൻ യഖ്ഷ,
0: നിശ്ചയമായും ഭയപ്പെടുന്നവർക്ക് അതിൽ ഒരു വലിയ ചിന്താപാഠമുണ്ട്.
4: നൈൽ നദിയിൽ വെച്ച് അവൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലപ്പെട്ടു. ഇത് ഇഹത്തിൽ വെച്ച് ലഭിച്ച ശിക്ഷയാണ്. തുടർന്ന് പരലോകത്ത് നരകത്തിൽ അഗ്നിശിക്ഷയും. ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ സർവാധിപതിയായിരുന്ന ഫിറഔനിൻ്റെ അതിദാരുണമായ പര്യവസാനത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആർക്കും വമ്പിച്ച പാഠമുണ്ടെന്ന് തീർച്ച തന്നെ.
1: വചനം 27.
2: അഅൻതും, നിങ്ങളാണോ, അഷദ്ദു, കൂടുതൽ ശക്തമായവർ, പ്രയാസപ്പെട്ടവർ. ഖൽഖൻ, സൃഷ്ടിയിൽ, സൃഷ്ടിക്കപ്പെടുവാൻ. അമിസ്സമാഉ, അതല്ല ആകാശമോ. ബനഹ, അതവൻ സ്ഥാപിച്ചിരിക്കുന്നു.

0: സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ അതല്ല ആകാശമോ? അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു.
1: വചനം 28.
0: റഫ, അവൻ ഉയർത്തി. സംകഹ, അതിൻ്റെ മേൽഭാഗം ഉപരിഭാഗം. ഫസവ്വാഹ, അങ്ങനെ അതിനെ ശരിപ്പെടുത്തി.
2: അതിൻ്റെ
0: മേൽഭാഗം അവൻ ഉയർത്തി, അങ്ങനെ അതിനെ പരിപൂർണമായി ശരിപ്പെടുത്തി.
1: വചനം 29.
0: വഅഗ്തശ, അവൻ ഇരുട്ടിയതാക്കുകയും ചെയ്തു. ലൈലഹ, അതിൻ്റെ രാത്രിയെ. വഅഖ്റജ, പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. ദുഹാഹ, അതിൻ്റെ വെളിച്ചം പ്രഭ.
2: വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ,
0: അതിലെ രാത്രിയെ അവൻ ഇരുട്ടിയതാക്കുകയും അതിലെ വെളിച്ചം അഥവാ പകലിനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: വചനം 30.
0: വൽ അർദ, ഭൂമിയെയും. ബഅദ ദാലിക, അതിനുശേഷം. ദഹാഹ, അതിനെ അവൻ പരത്തി വിധാനം ചെയ്തു.
2: വൽ അർദ ബഅദ ദാലിക ദഹാഹ,
0: ഭൂമിയെ അതിനുശേഷം അവൻ പരത്തി വിധാനിക്കുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 31.
0: അഖ്റജ, പുറപ്പെടുവിച്ചു. മിൻഹ, അതിൽ നിന്ന്. മാഅഹ, അതിലെ വെള്ളം. വമറാഹ, അതിലെ മേച്ചിൽ സ്ഥലവും മേയുന്ന സ്ഥലവും.
2: അഖ്റജ മിൻഹ മാഅഹ വമറാഹ,
0: അതിൽ നിന്ന് അതിലെ ഉറവു ജലവും അതിലെ മേച്ചിൽ സ്ഥലവും അഥവാ സസ്യലതാദികളും അവൻ പുറപ്പെടുവിച്ചു.
1: വചനം 32.
0: വൽ ജിബാല, മലകളെയും. അർസാഹ, അവയെ അവൻ ആണിയിട്ടു ഉറപ്പിച്ചു.
2: വൽ ജിബാല അർസാഹ,
0: മലകളെയും അതിൽ ആണിയിട്ടുറപ്പിച്ചു.
1: വചനം 33.
0: മറ്റാൻ, ഉപയോഗത്തിനായിട്ട്. ലക്കും, നിങ്ങൾക്ക്. വലി അനാമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും.
2: മതാഅല്ലക്കും വലി അനാമിക്കും,
0: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
3: ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം നൽകുവാനും പരലോകമെന്ന മറ്റൊരു ലോകം സൃഷ്ടിക്കുവാനും കഴിയാതെ വരുമോ? ആലോചിച്ചു നോക്കുക. നിത്യസത്യങ്ങളാകുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു നംലിലെ 45 മുതൽ 58 വരെ വചനങ്ങളെ ആസ്പദമാക്കി മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ

0: സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പം ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കനാൻ റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: عظيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ അന്നിസായിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖലീഫ അത്വനൈജി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പം ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പം ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതെ
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
0: പീസ് റേഡിയോ, Tune to reality.
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

അതെ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 12-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അതുമായി ബന്ധപ്പെട്ടു ഉള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജർ എന്ന അധ്യായത്തിൽ ഈ പറഞ്ഞ ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫിർഔനിനെ കുറിച്ചും ആദ് സമൂഹത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നത് കാണാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, നീ കണ്ടുപോ എങ്ങനെയാണ് നിന്റെ റബ്ബ് ആദ് സമൂഹത്തെ കൊണ്ട് പ്രവർത്തിച്ചതെന്ന്. ഇറമ ദാത്തിൽ ഇമാദ്, തൂണുകളുള്ള ഇറം വംശജർ. അല്ലത്തീലം യുഹ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലെയുള്ളവർ നാടുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു സമൂഹം. വസമൂദല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, താഴ്വരകളിൽ പാറകൾ വെട്ടിതുരന്ന് വീടുകളുണ്ടാക്കിയ സമൂദ് ഗോത്രം. വഫിർഔന ദിൽ ഔതാദ്, ആണികളുള്ള ഫിർഔനും. അല്ലദീന അവർ തഗൗ ഫിൽ ബിലാദ്, നാടുകളിൽ അവർ അതിക്രമങ്ങൾ പ്രവർത്തിച്ചു, അതിരുവിട്ടു പ്രവർത്തിച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ്, അവിടങ്ങളിൽ അവർ കുഴപ്പങ്ങൾ അധികരിപ്പിച്ചു. ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ വർഷിച്ചു, ചൊരിഞ്ഞു റബ്ബുക നിന്റെ റബ്ബ് സൗത്ത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി അവരുടെ മേൽ ചൊരിഞ്ഞു. ഇതാണ് സൂറത്തുൽ ഫജറിലെ 6 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുന്ന കാര്യം, അഫല യഹ്സുറു ഖൗമക്, താങ്കളുടെ ജനങ്ങൾ ജാഗരൂകരാകുന്നില്ലേ, ഭയപ്പെടുന്നില്ലേ. യാ നബിയന, പ്രവാചകരെ, അൻ യുനസ്സില ബിഹിം മാ നസ്സല ബിഹാഉലൈൽ അഹ്സാബ്, ഈ പറയപ്പെട്ട സമൂഹങ്ങൾക്ക്, ഈ പറയപ്പെട്ട കക്ഷികൾക്ക് അവതരിപ്പിച്ചതുപോലെയുള്ള, അവരുടെ മേൽ ഇറങ്ങിയതുപോലെയുള്ള ശിക്ഷയെ ഇവർ പേടിക്കുന്നില്ലേ. സൂറത്തു സബയിലെ 45-ാമത്തെ ആയത്തിൽ കാണാം, വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവർ കളവാക്കി, വ്യാജമാക്കി. വമാ ബലഗു മിഅശാറമ ആതൈനാഹും, അവർക്ക് നൽകിയതിൻ്റെ 1/10 പോലും ഇവർ നേടിയിട്ടില്ല. ഫകദ്ദബു, എന്നിട്ടിവർ നിഷേധിച്ചു. റുസുലി, നമ്മുടെ ദൂതന്മാരെ. ഫകൈഫ കാന നകീർ, അപ്പോൾ നമ്മുടെ രോഷം എങ്ങനെയായിരുന്നുവെന്ന് താങ്കൾ നോക്കിക്കാണുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ പൂർവീകർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു, കഴിവുള്ളവരായിരുന്നു, പക്ഷേ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, അവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഫഇദാ കാന റബ്ബുന അഹ്ലകൽ ഉമമ അസ്സാബിഖ, നമ്മുടെ റബ്ബ് പൂർവ സമൂഹങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ. വഖാനു അഷദ്ദു ഖുവ്വതൻ വആസാരൻ ഫിൽ അർദി, അവർ ശക്തന്മാരായിരുന്നു, ഭൂമിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തവരായിരുന്നു. ഫയജിബു അലൽ മുആസിരീന അൻ യഅലമു അന്ന ഖുവ്വതഹും ദഈഫ ജിദ്ദൻ ജിദ്ദ, എന്നാൽ അതുപോലെയുള്ള ഈ ആളുകൾ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന, പ്രവാചകന് നേരെ ധിക്കാർ സമീപനം സ്വീകരിക്കുന്ന ഇവർ മനസ്സിലാക്കണം തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ശക്തി വളരെ ദുർബലമാണെന്ന്. വ അന്നഹ ലൻ തഖൂമ ലി അംരില്ലാഹി ഇദാ ജാഅഹും, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ, ശിക്ഷയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ലെന്ന് ഇവർ മനസ്സിലാക്കട്ടെ. സഅദ് റഹ്മത്ത് പറയുന്നു, യുഹദ്ദിറുഹും തആല, അള്ളാഹു ഭയപ്പെടുത്തുന്നു. അൻ യഫ്അല ബിഹിം മാ ഫഅല ബിൽ ഉമമി മൻ ഖബ്ലഹും, ഇവരുടെ മുമ്പുള്ളവരെ കൊണ്ട് ചെയ്തതുപോലെ ഇവരെ കൊണ്ടും അവൻ ചെയ്യുമെന്ന്. അല്ലദീന കാനു അഅ്ലമ ഖുവ്വതം മിൻഹും, ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു അവർ. വതഹസ്സുബൻ അലൽ ബാത്തിൽ, ബാത്തിലിന്റെ കാര്യത്തിൽ സംഘടിതരായിരുന്നു അവർ, പക്ഷേ എന്നിട്ടൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഖൗമ നൂഹിൻ വആദിൻ ഖൗമ ഹൂദ്, നൂഹിന്റെ ജനതയും അതേപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമിയുടെ ജനതയായ ആദും. വഫിർഔന ദിൽ ദുൽ ഔതാദ്, ആണികളുള്ള ഫിർഔനും, എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയത്. സ്വാലിഉൽ ഹുസൈമി റഹ്മല്ല
ആ ഭാഗം വ്യാഖ്യാനിക്കുന്നിടത്ത് വിശദമായി പറയുന്നു, ആദുൻ, ആദ് എന്നത് ഖൗമു ഹൂദിൻ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയായിരുന്നു. കാനു ബിൽ അഹ്ഖാഫി, അവർ അഹ്ഖാഫിലായിരുന്നു താമസിച്ചിരുന്നത്. വക്കാനു ദവി സിദ്ദത്തിൻ വഖൂവത്തിൻ, ശക്തന്മാരും അതേപോലെ തന്നെ മല്ലന്മാരുമായിരുന്നു അവർ. മൻ അഷദ്ദന്നാസി ഖൂവത്തൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളവരായിരുന്നു. ഫഉഅജിബൂ ബിഖൂവത്തിഹിം, തങ്ങളുടെ ശക്തിയിൽ അവർ സ്വയം ആശ്ചര്യപ്പെട്ടു. വസ്തക്ബറു, അവർ അഹങ്കാരം കാണിച്ചു. വഅസൗ റസൂലഹും, തങ്ങളുടെ ദൂതനോട് പ്രവാചകനോട് അവർ ധിക്കാരം കാണിച്ചു. വഫ്തഖറു ബിമാ അത്വാഹുമുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് അവർക്ക് നൽകിയതിൽ അവർ ദുരഭിമാനം കാണിച്ചു. മിനൽ ഖുവ, ശക്തിയിൽ നിന്ന്. കമാ ഖാലല്ലാഹു തആല അൻഹും, അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, فَأَمَّا عَادٌ فَاسْتَكْبَرُوا فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَقَالُوا مَنْ أَشَدُّ مِنَّا قُوَّةً. അവർ, فَأَمَّا عَادٌ, എന്നാൽ ആദ് സമൂഹം, فَاسْتَكْبَرُوا, അവർ അഹങ്കരിച്ചു. فِي الْأَرْضِ, ഭൂമിയിൽ. بِغَيْرِ الْحَقِّ, അന്യായമായിക്കൊണ്ട്. وَقَالُوا, അവർ പറഞ്ഞു, مَنْ أَشَدُّ مِنَّا قُوَّةً, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരുണ്ട്? അപ്പൊ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി, അവലം യറൗ അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചതെന്ന്. ഹുവ അഷദ്ദു മിൻഹും ഖുവ, അവനാകുന്നു അവരെക്കാൾ ശക്തൻ. സൂറത്ത് ഫുസ്സിലത്തിലെ 15-ാമത്തെ ആയത്തിൽ കാണാം. ഫതഅമ്മൽ ഖൗലുഹു അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും, അള്ളാഹുവിൻ്റെ ആ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുവാകുന്നു അവരെ സൃഷ്ടിച്ചവനെന്ന് പറഞ്ഞാൽ, ലിഅന്ന ഫീഹ ഇഷാറത്തുൻ ഇലാ അന്നഹും ദുഅഫാ, അവിടെ ഒരു സൂചനയുണ്ട് അവർ ദുർബലന്മാരാകുന്നുവെന്ന്. അമാമ ഖാലിഖിഹിം, തങ്ങളുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവർ ദുർബലന്മാരാണെന്ന് അവിടെ കാണാൻ സാധിക്കും. വലം യഖുൽ, അല്ല പറഞ്ഞില്ല, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖ സമാവാത്തി, അവർ കാണുന്നില്ലേ ആകാശങ്ങളെ അവനാകുന്നു സൃഷ്ടിച്ചതെന്ന്, എന്നല്ല അള്ളാഹു പറഞ്ഞത്, അവരെ സൃഷ്ടിച്ചത് അവനാണെന്ന് അവർ കാണുന്നില്ലേ എന്നാണ്. ഖല ഖലഖഹും ഫഹും മഖ്ലൂഖൂന, അതുകൊണ്ട് തന്നെ അവർ സൃഷ്ടികളാകുന്നു. വൽ ഖാലിഖു അഅലാ മിനൽ മഖ്ലൂഖ്, സൃഷ്ടാവാണ് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ. വഅശദ്ദു മിൻഹും ഖുവ, അവരെക്കാൾ അങ്ങേയറ്റം ശക്തിയുള്ളവൻ. അതുകൊണ്ടാണ് ഹുവ അശദ്ദു മിൻഹും ഖുവത്തൻ വകാനു ബിആയാത്തിനാ യജ്ഹദൂൻ, അവിടെ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരായിരുന്നു എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചത്. അതാണ് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് ആ ഒരു കാര്യം കൂടി മുഫസ്സിറീങ്ങൾ വ്യക്തമായി എടുത്തു പറയുന്നു. തുടർന്ന് 13-ാമത്തെ വചനം,

0: വസമൂതു സമൂതും വഖൗമു ലൂത്തിൻ ലൂത്തിൻ്റെ ജനതയും വ അസ്ഹാബുൽ ഐക്കത്തി മരക്കാവുകാരും ഉലായിക്ക അക്കൂട്ടരത്രേ അൽ അഹ്സാബ് മിത്ര കക്ഷികൾ അല്ലെങ്കിൽ സഖ്യ കക്ഷികൾ. സമൂത് ഗോത്രവും സമൂതിൻ്റെ ജനതയും ഐക്യത്തുകാരും വ്യാജമാക്കി അക്കൂട്ടരത്രേ മിത്ര കക്ഷികൾ. അതാണ് ആ വചനത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം. ഇൻകുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുല ഫഹഖ ഇഖാബ്. തുടർന്ന് വരുന്നുണ്ട് എല്ലാ ഈ പറഞ്ഞ എല്ലാവരും ദൂതന്മാരെ നിഷേധിച്ചു, അപ്പോൾ നമ്മുടെ വാക്ക് നമ്മുടെ കൽപ്പന അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷ അത് യാഥാർത്ഥ്യമായി. ഫഹഖ അലൈഹിം വലസിമഹും ഇഖാബത്തുല്ലാഹി തബാറക വ തആല. അല്ലാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി മാറി. വ അൻതും യാ ഖുറൈഷ് കദ്ദബ്തും റസൂലല്ലാ. ഹേ ഖുറൈശികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനെ കളവാക്കി. ഫഹഖ ഇഖാബല്ലാഹി അലൈക്കും, അപ്പോൾ നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അനിവാര്യമായി. ആജിലൻ ഔ ആജിലൻ, ഒന്നുകിൽ ഈ ദുനിയാവിലോ അല്ലെങ്കിൽ പരലോകത്തോ. ഫമൻ നജാ മിൻകും മിൻ അദാബി ദുനിയാ, നിങ്ങളിൽ നിന്ന് ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർ. ഫലൻ യൻജു മിൻ അദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പരലോകത്തിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വമാ യന്ദുറു ഹാഉലാ ഇല്ലാ സയ്ഹത്തൻ വാഹിദത്തൻ മാ ലഹാ മിൻ ഫവാഖ്. ഇക്കൂട്ടർ ഒരു ഘോരമായ ശബ്ദത്തെയല്ലാതെ കാത്തിരിക്കുന്നില്ല, അതവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും, അതവർക്ക് വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാമ സഅദി റഹ്മല്ലാ പറയുന്നു, വ സമൂദു ഖൗമു സാലിഹിൻ വ ഖൗമു ലൂത് വ അസ്ഹാബുൽ ഐക്ക ഐ അൽ അഷ്ജാറു വൽ ബസാതീൻ അൽ മുൽതഫ വഹും ഖൗമു ശുഐബ്. സമൂദ് ഗോത്രം എന്ന് പറഞ്ഞാൽ അത് സാലിഹ് നബിയുടെ ജനതയാകുന്നു. വ ഖൗമു ലൂത്തിൻ, ലൂത്തിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ വ ഖൗമു ലൂത്ത്, അതുപോലെ തന്നെ ലൂത്തിൻ്റെ ജനതയും. വ അസ്ഹാബുൽ ഐക്ക ഐ അൽ അഷ്ജാറു വൽ ബസാതീൻ, മരക്കാവുകാർ എന്നാണ് അവർക്ക് പറയുന്നത്. കുറേ മരങ്ങളും സസ്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലത്ത് ഉള്ള ആളുകൾ എന്നർത്ഥത്തിൽ. വഹും ഖൗമു ഷുഐബ്, അവർ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയാകുന്നു. ഉലായിക്കൽ അസ്ഹാബു അല്ലദീന ഇജ്തമഉ ബിഖുവ്വത്തിഹിം വവഅദിഹിം വഅദദിഹിം, തങ്ങളുടെ ശക്തി കൊണ്ടും എണ്ണപ്പെരുപ്പം കൊണ്ടും അവർ സംഘടിച്ചു. വഉദദിഹിം അലാ റദ്ദിൽ ഹഖി, സത്യത്തിനെതിരിൽ. പക്ഷേ ഫലം തുഗ്നി അൻഹും ഷൈആ, അവർക്ക് ഒന്നിനും തന്നെ സാധ്യമായില്ല. അവരുടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന ആ സന്ദർഭത്തിൽ അതിനു മുമ്പിൽ അവർക്ക് ഒന്നിനും തന്നെ സാധ്യമായില്ല എന്നർത്ഥം. അതുപോലെ തന്നെ വ സമൂദു മഅതൂഫുൻ അലാ ഖൗമി നൂഹിൻ, സമൂദ് ഗോത്രം എന്നത് വ സമൂദു മഅതൂഫുൻ അലാ ഖൗമി നൂഹിൻ, സമൂദ് നൂഹ് ജനതയിലേക്ക് അവരോട് ചേർത്ത് പറയുന്നു. യഅനി കദ്ദബത്ത് ഖബലഹും സമൂദു അസ്ഹാബു സാലിഹിൻ, അതായത് സമൂദ് ഗോത്രം നിഷേധിച്ചു, അവരാരാണ്? സ്വാലിഹിൻ്റെ ജനതയാകുന്നു. വഹും ഫി മക്കാനിൻ യുഖാലു ലഹു അൽ ഹിജർ, അവർ ഒരു സ്ഥലത്തായിരുന്നു, അതിന് ഹിജർ എന്ന് പറയപ്പെടുന്നു. വ തുസമ്മാ അൽ ആൻ ബി മദാഇനി സ്വാലിഹ്, ഇന്ന് ആ സ്ഥലത്തിന് മദാഇൻ സ്വാലിഹ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അർസലഹുല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈഹിം, അല്ലാഹ് അവരിലേക്ക് നിയോഗിച്ചു, ആ പ്രവാചകൻ അത് അവരിലേക്ക് നിയോഗിച്ചു. വലാക്കിന്നഹും കഫറു ബിഹി, പക്ഷേ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. വലം യുഅ്മിൻ മഅഹു ഇല്ലാ ഖലീൽ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളല്ലാതെ വിശ്വസിച്ചില്ല. വആതാഹുമുല്ലാഹു തആല, അല്ലാഹു വആതാഹുമുല്ലാഹു തആല, അവർക്ക് അല്ലാഹു നൽകി ആയത്തൻ അളീമ, വളരെ വലിയൊരു ദൃഷ്ടാന്തം, ഒരു മഹത്തായ ദൃഷ്ടാന്തം. വഹിയ നാഖത്തുൻ, അതൊരു ഒട്ടകമായിരുന്നു. യഹ്ലിബൂനഹ യൗമൻ വ തഷ്റബുൽ മാഅ യൗമൻ ആഖർ, അവർ അതിനെ ഒരു ദിവസം കറന്നിരുന്നു, അതിൻ്റെ പാല് കറന്നെടുത്തിരുന്നു, ഒരു ദിവസം അത് വെള്ളം കുടിച്ചിരുന്നു. വഖീല ഇന്നൽ വാഹിദ മിൻഹും യഅതി ഇലൈഹ ഫയസ്ഖീഹ ഫയഖുദു മിൻ ലബനിഹ, അവരിൽ ഒരാൾ വരും, അതിന് വെള്ളം കുടിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ പാലെടുക്കും. ബിഖദരി മാ അസ്ഖാഹ, അത് കുടിക്കേണ്ട അത്ര വെള്ളം അതിന് നൽകുകയും ചെയ്യും. അൽമുഹിമു അന്ന ഹാഉലാഇൽ ഖൗം ഇൻദഹും ഖുവ്വത്തുൻ യത്തഖിദൂന മിനൽ ജിബാലി ബുയൂത്തൻ. ഈ ആളുകൾ വളരെ ശക്തന്മാരായിരുന്നു, അവർ പർവ്വതങ്ങളിൽ വീടുകൾ ഉണ്ടാക്കിയിരുന്നു. വലാ തസൽ ആസാറുഹും ബാഖിയത്തുൻ ഇലൽ യൗം, അവരുണ്ടാക്കിയ ആ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ അവശേഷിക്കുന്നു കാണാൻ സാധിക്കും. വഖദ് മർറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ വഹുവ ദാഹിബുൻ ഇലാ തബൂക്ക്. അള്ളാഹുവിൻ്റെ തിരുദൂതർ തബൂക്കിലേക്ക് പോകുന്ന യാത്രാമധ്യേ ആ വഴി കടന്നുപോയി. ഫഖന്ന റഅ്സഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅനി അഗത്താഹു വ അസ്റഅ ഫിൽ സൈറ, അവിടുന്ന് തല മൂടി എന്നിട്ട് വേഗത്തിൽ നടന്നു. എന്നിട്ട് നബി പറഞ്ഞു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗം അൽ മുഅദ്ദബീന, ഈ ജനതയുടെ അടുക്കൽ, ഈ പ്രദേശത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ വ അൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ. ഫഇല്ലം തകൂനു ബാഖീന ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾ കരയുന്നവരല്ലെങ്കിൽ അവിടെ നിങ്ങൾ പ്രവേശിക്കരുത്. അൻ യുസീബക്കും മാ അസ്വാബഹും, അവർക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കും എന്നതിനാൽ. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ഇനി ഖൗമ ലൂത്ത് എന്ന് പറഞ്ഞാൽ അത് ലൂത്ത് ഇബ്നു ഇബ്രാഹിം ഇബ്നു അബി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിൻ്റെ സഹോദര പുത്രനായിരുന്നു, പിതാവിൻ്റെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അർസലഹുല്ലാഹു തആല ഇലാ ഖൗമിഹി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിച്ചു. വകാനു ഖദ് ഇർതകബു അൽ ഫാഹിഷ, അവർ മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെടുന്നവരായിരുന്നു. വല്ലയാദു ബില്ലാ, അള്ളാഹു അത്തരം മ്ലേച്ഛ വൃത്തികളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫകാനു യഅതൂന റിജാല, അവർ പുരുഷന്മാരെ സമീപിച്ചിരുന്നു. വയദഊന നിസാഅ, സ്ത്രീകളെ ഉപേക്ഷിക്കുകയും തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെയാണ് അവർ സമീപിച്ചിരുന്നത്. അള്ളാഹു അവർക്ക് അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷയാണ് നൽകിയത്. സൂറത്ത് ഷുഅറയിലെ 166-ാമത്തെയും 165-166 വചനങ്ങളിൽ കാണാം. അതഉതൂനസ്സുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ നിന്നും പുരുഷന്മാരെ സമീപിക്കുകയാണോ. വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയുമാണോ. വഅൻതും അൽ ആന തറക്തും അൽ ഹലാൽ ഇലൽ ഹറാം, നിങ്ങൾ അനുവദനീയമായതിനെ വിട്ടേക്കുന്നു നിഷിദ്ധമായതിലേക്ക്. വതറക്തും അൻ നസീഹ ഇലൽ ഖസീസ്, നിങ്ങൾ പരിശുദ്ധമായതിനെ വിട്ടേക്കുന്നു മ്ലേച്ഛമായതിലേക്ക്. വലാക്കിന്നഹും അബൗ വസ്തക്ബറു, പക്ഷേ അവർ ഇതൊക്കെ കേൾക്കാൻ വിസമ്മതിച്ചു, ഇതെല്ലാം അവർ നിരസിച്ചു, അവർ അഹങ്കാരം കാണിച്ചു. ഹത്ത ഇന്ന സൗജതഹു കാനത്ത് മിൻഹും, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യയും അവരിൽപ്പെട്ടവളായിരുന്നു. ഫഅമറഹുല്ലാഹു തആല അൻ യുസ്രിയ ബി അഹ്ലിഹി, തൻ്റെ കുടുംബവും തൻ്റെ ആളുകളുമായിട്ട് രാത്രിയിൽ തന്നെ സഞ്ചരിക്കാൻ, നാടുവിടാൻ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. വ അർസൽ അലാ ഖൗമിഹി ഹിജാറത്തം മിൻ സിജീൽ, ആ ജനതയുടെ മേൽ ചുട്ടുപഴുപ്പിക്കപ്പെട്ട കല്ലുകൊണ്ട് അവൻ വർഷിപ്പിക്കുകയും ചെയ്തു. ഹത്ത ജഅല ആലിയഹ സാഫിലഹ, അങ്ങനെ അവിടെയുള്ള ഉയർന്ന പ്രദേശത്തെ അള്ളാഹു താഴ്ന്ന സ്ഥലമാക്കി മാറ്റി, കീഴ്മേൽ മറിച്ചു എന്നർത്ഥം. വഹാദാ മിനൽ മുനാസബ, അത് അനുയോജ്യമായതാകുന്നു. ബി വുദൂഹിൻ, അല്ലെ, വ്യക്തമായി തന്നെ. കാരണം ഫഇന്ന ഹാഉലാഇ, ഇക്കൂട്ടർ, ലമ്മൻ ഇൻഖലബു അനിൽ ഹഖീഖത്തി, അവർ യാഥാർത്ഥ്യത്തിന് പിന്തിരിഞ്ഞപ്പോൾ. വനസലു ഇല അസ്ഫലി അൽ അഖ്ലാഖി, വളരെ മോശമായ സ്വഭാവത്തിലേക്ക് അവർ മാറിയപ്പോൾ, ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ വിട്ട് നികൃഷ്ടമായതിലേക്ക് മാറിയപ്പോൾ. ജഅലല്ലാഹു അഅലാ ഖറിയതിഹിം ജഅലഹ സാഫിലഹ, അള്ളാഹു അവരുടെ പ്രദേശത്തെ ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവൻ കീഴ്മേൽ മറിച്ചു. ഇങ്ങനെയാണ് ആ സമൂഹം നശിപ്പിക്കപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അവർക്കൊക്കെ ഉണ്ടായ ശിക്ഷ ഈ ആളുകൾക്ക് പാഠമാകുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന ധ്വനി. ഈ ആളുകളെക്കുറിച്ച് സൂറത്ത് സ്വാദിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വസമൂദു വഖൗമു ലൂത്തിൻ സമൂദ് ഗോത്രവും ലൂത്തിൻ്റെ ജനതയും വ അസ്ഹാബുൽ ഐക്കത്തി അഥവാ മരക്കാവുകാരും ഐക്കത്തുകാരും ഉലായിക അക്കൂട്ടരത്രേ അൽ അഹ്സാബ് സഖ്യകക്ഷികൾ അല്ലെങ്കിൽ മിത്രകക്ഷികൾ. ഈ ആളുകളുടെ കഴിവും ശക്തിയും പ്രതാപവും ഒന്നും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അതിന് തടസ്സമായില്ല. കഠിനമായ ശിക്ഷയ്ക്ക് അവർ ഇരയായി വിധേയരായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല അസ്ഹാബുൽ ഐക്കത്തിനെക്കുറിച്ച് വഹും ഖൗമു ഷുഐബ് അലൈഹിസ്സലാം, ഈ അസ്ഹാബുൽ ഐക്കത്ത് അഥവാ മരക്കാവുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആളുകൾ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയായിരുന്നു. അവിടെ ധാരാളം മരങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു, വളരെ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ആ പേരിന് അവർ അർഹരായതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വക്കാനു ഫി നഈമിൻ, ധാരാളം അനുഗ്രഹങ്ങളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വലാക്കിന്നഹും അസൗ ഷുഐബൻ, അവർ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അവർ ധിക്കരിച്ചു. വസഖിറു മിൻഹു, അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. വഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു മാ നഫ്ഖഹു കസീറം മിമ്മാ തഖൂൽ, ഷുഐബേ നീ പറയുന്ന ധാരാളം കാര്യങ്ങൾ അധിക കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ലനറാക, തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നു, ഫീന, ഞങ്ങളിൽ നിന്ന്, ദഈഫ, ദുർബലനായിക്കൊണ്ട് ആണ് ഞങ്ങൾ കാണുന്നത്. വലൗലാ റഹ്തുക, താങ്കളുടെ സൈന്യം, താങ്കളുടെ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ, താങ്കളുടെ ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ, ലറജംനാക, താങ്കളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത അലൈനാ ബിഅസീസ്, നീ ഞങ്ങളുടെ മേൽ വലിയ പ്രതാപിയൊന്നുമല്ല. ഖാലു, സൂറത്തു ഹൂദിൽ കാണാം, ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു, ഷുഐബേ, അസ്വലാത്തുക തഅ്മുറുക, നീ നിർവഹിക്കുന്ന നമസ്കാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. അന്നത്തുറുക മാ യഅബ്ദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാഉ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്നതിന് ആരാധിക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറയാൻ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ നീ നിർവഹിക്കുന്ന നമസ്കാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. അവിടെ തഫ്സീറിൽ കാണാം, നിന്റെ ഈ മതമാണോ നിന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്നക, തീർച്ചയായും നീ, ലഅൻതൽ ഹലീമുർ റഷീദ്, വലിയ വിവേകശാലിയും അതേപോലെ തന്നെ സഹനശീലനും തന്നെ എന്ന് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് അവർ പറയുന്നു. വയസ്ഹറൂന ബിഹി, അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നു. സൂറത്ത് ഷുഅറാ 189-ാമത്തെ വചനത്തിൽ കാണാം, ഫകദ്ദബൂഹു ഫഅഖദഹും അദാബു യൗമിദ്ദുല്ല, ഫകദ്ദബൂഹു, അവർ അദ്ദേഹത്തെ നിഷേധിച്ചു, ഫഅഖദഹും, അപ്പോൾ അവരെ ബാധിച്ചു, അദാബു യൗമിദ്ദുല്ല, ആ തണലിൻ്റെ ദിവസമുള്ള ശിക്ഷ. ഇൻഷാല്ലാ ആ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറാ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ. കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45, കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35, കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
2: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ് ആണ്. ഉതുവ്വി വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَيْشَم يَا وَنَال إِذْ غَم نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയന് മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുല പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറ അൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം കുരുന്നു ക്വാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽജു.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക, അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ജുസ് 26 പാരായണം ചെയ്യുന്നു ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, പാരായണം ചെയ്തത് ഷെയ്ഖ് സലാഹ് അൽ ഹഷീം. വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ ജുസ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 41-42 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

ലിയുഖ്രിജകും

ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ,

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ ഹൃദ്യമായ പാരായണം. സൂറത്തു ഹൂദ് 9 വചനം മുതൽ അവസാനം വരെയും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
5: أعوذ بالله من الشيطان الرجيم.